ഒരു കർഷകൻ ഒരു മുളയുടെ വിത്ത് നട്ട് ദിവസവും അതിനെ വെള്ളമൊഴിച്ച് പരിപാലിച്ചെങ്കിലും 4 വർഷത്തോളം അത് മണ്ണിൽ നിന്ന് പുറത്തു വന്നതേയില്ല. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ അയാൾ തന്റെ പ്രയത്നം തുടർന്നു. ഒടുവിൽ 5-ാം വർഷത്തിൽ വെറും 6 ആഴ്ചകൾ കൊണ്ട് ആ മുള 80 അടിയോളം ഉയരത്തിൽ വളർന്നു. പുറത്തേക്ക് ഒരു മാറ്റവും കാണാതിരുന്ന ആ 4 വർഷങ്ങളിലും അത് മണ്ണിനടിയിൽ ആഴത്തിൽ വേരുകൾ ഉറപ്പിക്കുകയായിരുന്നു. നമ്മുടെ ശ്രമങ്ങൾക്ക് ഉടനടി ഫലം കണ്ടില്ലെങ്കിലും ഒരിക്കലും തളർന്നു പോകരുത്. വലിയ വിജയങ്ങൾക്ക് മുൻപ് നമ്മെ കൂടുതൽ ശക്തരാക്കാനുള്ള നിശബ്ദമായ തയ്യാറെടുപ്പാണ് ആ കാത്തിരിപ്പുകൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 12, കൊല്ലവർഷം 1201, കർക്കിടകം 27, ബുധനാഴ്ച. ഇന്ന് അന്താരാഷ്ട്ര യുവജന ദിനം. ലോകമെമ്പാടുമുള്ള യുവാക്കളുടെ കഴിവുകളും സമൂഹത്തിൽ അവർ വഹിക്കുന്ന സുപ്രധാന പങ്കും തിരിച്ചറിയുന്നതിനായി എല്ലാ വർഷവും ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനം ആചരിക്കുന്നു. നാളെയുടെ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ യുവതലമുറകളുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനൊപ്പം അവർ നേരിടുന്ന തൊഴിൽ, വിദ്യാഭ്യാസ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനുമുള്ള ഒരു വേദി കൂടിയാണിത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കണ്ട കണ്ട അവൻ പറഞ്ഞത് കേട്ടാ. ഇനി ആരെങ്കിലും കേൾക്കാത്തവരുണ്ടാ? ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇനി ആരും ഒന്നും കേൾക്കാനും പോണില്ല, എന്നെ കാണാനും പോണില്ല. ഇവിടേക്ക് മഷി ടോക്കെല്ലാം കണ്ട, കാണൂല. ഞാൻ പോണേണ്, ഞാൻ പോകാൻ പോണേണ്. എന്റെ നിഴല് പോലും കാണാൻ പറ്റാത്തടത്ത് കണ്ടല്ലോ, ഞാൻ പോകാൻ പോണേണ്. കോ എന്തൊക്കെയായിരുന്നു? തേനാണ്, പൊന്നാണ്, മാനാണ്, നീ പൊന്മോനാണ്, നീ കോപ്പാണ്, പൂവാണ്, പാവയാണ്, മൊഞ്ചാണ്, നീ കൊഞ്ചാണ്, മാങ്ങയാണ്. മാങ്ങയിട്ട് വെച്ചാ മതി തന്റെ കൊഞ്ച്.
1: ഒന്ന് പോടി അവിടെ നിന്ന്, നിനക്ക് പിരാന്താണ്.
0: ആ ഞാൻ പോണേണ്.

ഇവിടെയൊക്കെ മഷിട്ട് നോക്കിയാലും കാണൂല. കണ്ട, ഞാൻ പോണേന്ന്, ഞാൻ പോകാൻ പോണേന്ന്. ഇനി എന്റെ നിഴല് പോലും കാണാം.

0: ലവാണ് പ്രേമാണ് ഇത് പറഞ്ഞു നടന്ന പാഴാണ്.
1: ഞാൻ പോണേണ്, ഞാൻ പോകാൻ പോണേണ്. ഇതിന്റെ നിഴല് പോലും കാണാൻ പറ്റാത്തടത്തേക്ക് ഞാൻ പോവാൻ പോണേ.
0: ഓ കണ്ട വലിയ കാര്യം,
1: എന്റെ പൊന്ന് ടീമേ ഒന്ന് പോയി തരും. എന്തൊക്കെ പറഞ്ഞാലും കണ്ട, പറഞ്ഞോടത്ത് വെച്ച് വരട്ടെ, കാണുന്നോടത്ത് വെച്ച് കാണാം. നമ്മ ഇപ്പൊ കാണാണ് റിയാലിറ്റി, ഇനി മുന്നൂല്ല പിന്നൂല്ല, ഇത്രേക്കൊള്ളില്ല, അതാണ് ട്രൂത്ത്.
0: ഒന്ന് പോടും.

0: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
1: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
0: നീ ആശ്രയ എഫ് 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.

0: மார்னிங் போஜோ.
1: ஹாய் ஹலோ நமஸ்காரம், வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ ஆன் ஆஸ்ட்ரேயா எஃப்எம் 90 நாடினொப்பம் நாட்டார் கொப்பம். மார்னிங் மோஜோயுமாயிட்டுதா ഈ ഒരു മനോഹരമായ പ്രഭാതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറാരുമല്ല, ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. എപ്പോഴും രാവിലെ എനിക്ക് തോന്നുന്നു ഈ ഒരു വീക്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ നല്ല മഴയായിരിക്കും അല്ലേ. പക്ഷേ ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി അത്യാവശ്യം നല്ല തെളിഞ്ഞ ഒരു കാലാവസ്ഥയൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു മഴയുടെ ആ ഒരു തീവ്രതയൊക്കെ കുറഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കാമെന്നാണ് തോന്നുന്നത് ഇന്നത്തെ ആ ഒരു കാലാവസ്ഥയും സിറ്റുവേഷനും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു അടിപൊളി ബുധനാഴ്ച ദിവസമായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം എന്ന് വിഷയിക്കുകയാണ്, ഇന്ന് ഓഗസ്റ്റ് 12 കേട്ടോ. ഈ ഒരു വീക്കിൻ്റെ തന്നെ മിഡിൽ ഡേയിൽ നമ്മളിങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ബുധനാഴ്ച വിഷയം ഇതുകൊണ്ട് തന്നെ മോർണിംഗ് മോജോ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് 10 മണി വരെ ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിയാനുള്ള സമയമാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ഭോജോ.
0: നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പ് മുട്ടകളാണ് കഴിക്കാറുള്ളത് അല്ലേ? ഒന്ന് കോഴിമുട്ട, ഒന്ന് താറാവിൻ്റെ മുട്ട, ഒന്ന് കാടമുട്ട. അപ്പോൾ കോഴിമുട്ടയും താറാമുട്ടയും ഒക്കെ നമ്മൾ മെയിനായിട്ടും കഴിക്കാറുള്ള ഒരു സംഭവമാണ്. പക്ഷെ കാടമുട്ട അങ്ങനെ അധികം ആരും വാങ്ങി കഴിക്കാറില്ല. കാരണം അതിൻ്റെ ഗുണത്തെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടാകത്തില്ല. കാരണം ചെറിയൊരു സംഭവം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഗുണങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം കാര്യങ്ങളും ചിന്തയൊന്നും നമ്മുടെ മൈൻഡിൽ വരത്തില്ല. പക്ഷേ കോഴിമുട്ടയാണോ കാടമുട്ടയാണോ കൂട്ടത്തിൽ കേമൻ എന്നുള്ളൊരു ചിന്ത പലരുടെയും മൈൻഡിലുണ്ട്. അപ്പോൾ സംഭവം ചെറുതാണെങ്കിലും ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ കാടമുട്ട എന്ന് പറയുന്ന ഈ കുഞ്ഞു സാധനം, കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കേട്ടാലും, ആക്ച്വലി ആദ്യം തന്നെ പറയാനുള്ളത് പോഷകങ്ങളുടെ ഒരു കലവറയാണ്, കേട്ടോ. അതായത് വലിപ്പത്തിൽ നമുക്ക് ചെറുതായിട്ടൊക്കെ തോന്നുമെങ്കിലും കോഴിമുട്ടയേക്കാൾ കൂടുതൽ പോഷക സാന്ദ്രത നമ്മുടെ ഈ ഒരു കാടമുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല എടുത്തു പറയാനായിട്ട് ഒരുപാട് വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. വൈറ്റമിൻ A, B12, ഇരുമ്പ്, പ്രോട്ടീൻ, റൈബോഫ്ലേവിൻ, ഫോസ്ഫറസ് എന്നിവയൊക്കെ ധാരാളമായിട്ട് നമ്മുടെ ഈ ഒരു കാടമുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ വിളർച്ചയൊക്കെയുള്ള ആളുകൾക്കൊക്കെ കഴിക്കാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ. കാരണം ഇരുമ്പിൻ്റെ അംശം ഈ ഒരു കാടമുട്ടയിൽ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ വിളർച്ച തടയാനും ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കാടമുട്ട എന്ന് പറയുന്നത്. അതുപോലെ ബുദ്ധിവികാസത്തിനും ബെസ്റ്റാണ്. ഈ വൈറ്റമിൻ എ, ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇവ രോഗപ്രതിരോധശേഷി കൂട്ടുന്നതിലും ബെസ്റ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികളിലെയും ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തിക്കും അതുപോലെ രോഗപ്രതിരോധശേഷിക്കുമൊക്കെ മികച്ച ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഈ ഒരു കാടമുട്ട എന്ന് പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. കാടമുട്ടയിൽ ഒരു പ്രത്യേക പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ ആക്ച്വലി അലർജിക്ക് ഒരു പരിഹാരമാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചില പ്രത്യേകതരം അലർജികളെയൊക്കെ സ്വാഭാവികമായിട്ട് പ്രതിരോധിക്കാനായിട്ട് ഈ ഒരു പ്രോട്ടീൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ അലർജിയൊക്കെയുള്ള ആൾക്കാരാണെങ്കിലും ഈ വിളർച്ചയൊക്കെയുള്ള ആൾക്കാരാണെങ്കിലും കാടമുട്ട കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ ചെറിയൊരു സംഭവമാണ്, ഒരെണ്ണം കഴിച്ചാൽ മതിയോ അല്ലെങ്കിൽ രണ്ടെണ്ണം കഴിക്കണോ മൂന്നെണ്ണം കഴിക്കണോ എന്നുള്ളൊരു ചിന്ത ഇപ്പോൾ പലരുടെയും മൈൻഡിൽ വന്നിട്ടുണ്ടാകും. ആക്ച്വലി നമ്മൾ ഡെയിലിയും ഒരു ദിവസം നമ്മൾ എത്ര കാടമുട്ട വരെ കഴിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ ദിവസവും 3 മുതൽ 5 വരെ കാടമുട്ട കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 4 കാടമുട്ടകൾ കഴിക്കുന്നത് ഒരു കോഴിമുട്ട കഴിക്കുന്നതിന് സമമാണ് എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല എടുത്തു പറയുന്ന ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ കാടമുട്ടയുടെ മഞ്ഞക്കരുവിൽ ഈ കൊളസ്ട്രോൾ അല്പം കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉയർന്ന കൊളസ്ട്രോളും ഹൃദ്രോഗ സാധ്യതയും ഉള്ളവർ വിദഗ്ധ ഉപദേശം തേടിയിട്ട് മാത്രം ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒഴിവാക്കാനായിട്ട് ഇത് പച്ചയ്ക്കോ പകുതി വേവിച്ചോ കഴിക്കാതിരിക്കുക കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടും വേവിച്ച് മാത്രം കഴിക്കേണ്ട ഒന്നാണ് നമ്മുടെ കാടമുട്ട. അപ്പോൾ എന്തായാലും ഇനി കാടമുട്ട വാങ്ങിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7:17 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വൈബ് ഓണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.
0: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ഖനന നിയന്ത്രണ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. ഇന്ന് കർക്കിടകവാവ്, പിതൃസ്മരണയിൽ ബലിയർപ്പിക്കാൻ ആയിരങ്ങൾ. മോക്ഷതീർത്ഥങ്ങളായി കേരളത്തിലെ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും. പാക് അധീന കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ പതിയണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ, പൊതുവായ ലക്ഷ്യങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യുവജനദിനം. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേട്ടമുയർത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റാനുള്ള 2026 കേരള പുനർനാമകരണ ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിച്ചേക്കും. ഖനികളുടെയും ധാതുക്കളുടെയും നിയന്ത്രണം സംബന്ധിച്ച ഭേദഗതി ബില്ലും ലോക്സഭയിൽ അവതരിപ്പിക്കും. അതേസമയം വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെയും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടിരുന്നു. വിവിധ ട്രൈബ്യൂണലുകളുടെ നിയമനത്തിലും പ്രവർത്തനത്തിലും സുതാര്യതയും ഏകീകൃത സ്വഭാവവും ഉറപ്പാക്കുന്ന 2026 ട്രൈബ്യൂണൽ പരിഷ്കരണ ബിൽ പാർലമെന്റ് പാസാക്കി. സുപ്രീംകോടതി മുൻ ജഡ്ജിയോ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസോ അധ്യക്ഷനായ നാഷണൽ ട്രൈബ്യൂണൽ കമ്മീഷൻ രൂപീകരിക്കാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. രാജ്യത്ത് വേഗത്തിലുള്ള തർക്കപരിഹാരം ഉറപ്പാക്കാൻ പുതിയ നിയമം സഹായിക്കുമെന്ന് കേന്ദ്ര നിയമസഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമപരിരക്ഷ നൽകുന്ന ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ഇതോടെ വന്ദേ മാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുകയോ അവഹേളിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാകും. 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 ലഭിക്കാം. ഇത്തവണ ചുവപ്പുകോട്ടയിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ വന്ദേ മാതരം ആലപിക്കും. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. ശ്രീ രാംനാഥ് കോവിന്ദിന്റെ ബാല്യകാലവും പൊതുജീവിതവും ഇന്ത്യയുടെ 14 രാഷ്ട്രപതി പദവിയും ഉൾപ്പെടെയാണ് പുസ്തകത്തിലുള്ളത്. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് അഭിമാനപൂർവ്വം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം നൽകുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗും പങ്കെടുക്കും. അരുണാചൽ പ്രദേശ് രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ആവർത്തിച്ച് ഇന്ത്യ. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പാക് അധീന കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ പതിയണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു.
2: പാകിസ്ഥാൻ അധികൃത കശ്മീർ മേ അഭി കുച്ച് മഹീനോ മേ ജോ വഹാ പർ മാനവ അധികാര കാ ഹരൺ ഹുവാ ജിസ് പ്രകാർ സേ ലോഗ് മാരേ ഗയേ ഏക് ബാർ ഫിർ സേ ഇസ് ബാത് കോ ഉജാഗർ കർതാ ഹൈ ഓർ ഹംകോ ലഗ്താ ഹൈ കി ജോ അഭി ഹാൽ കേ ഹിൻസ മേ ഇത്നെ ലോഗ് മാരേ ഗയേ ഹൈ ഉസ് പർ അന്താരാഷ്ട്രീയ സമുദായ കോ ചിന്ത കർനേ കി സറൂറത്ത് ഹൈ ഓർ സാഥ് ഹി സാഥ് മേ ഉൻ പാകിസ്ഥാൻ കോ ജവാബ്ദേഹി ഠഹരാനേ ജാനേ കി സറൂറത്ത് ഹൈ.
1: ഇന്ന് അന്താരാഷ്ട്ര യുവജന ദിനം. യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതിനാണ് ഓഗസ്റ്റ് 12 യുവജന ദിനമായി ആചരിക്കുന്നത്. 2000 മുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ദിനാചരണം ആരംഭിച്ചത്. ജനസംഖ്യയിൽ 65% യുവാക്കളുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ, പൊതുവായ ലക്ഷ്യങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്ത് നിന്ന് ക്ഷയരോഗം തുടച്ചു നീക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ക്ഷയരോഗമുക്ത ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള ജനപ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിലെ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിൽ ജനപ്രതിനിധികൾ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ പുനരുപയോഗ ഊർജ്ജത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും ഫ്ളോട്ടിംഗ് സോളാർ പദ്ധതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഊന്നൽ നൽകണമെന്ന് കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ഇതുവരെ 900,000+ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി മുഫ്ത് ബിജ്ലി ഘർ യോജനയുടെ പ്രയോജനം ലഭിച്ചു. ഇന്ന് കർക്കടകവാവ്. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ വാവുബലി തർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. പിതൃപുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനെത്തുന്നത്. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം കടപ്പുറം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പമ്പ ത്രിവേണി, നാഗമ്പടം മഹാദേവർ ക്ഷേത്രം, ആലുവ മണപ്പുറം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, തിരുനെല്ലി തുടങ്ങിയ തർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയതിനൊപ്പം കടലോര മേഖലകളിൽ തീരസംരക്ഷണ സേനയുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. കർക്കടകവാവിനോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബലിതർപ്പണത്തിന് അതിരാവിലെ മുതൽ വൻ ജനത്തിരക്ക്. തിരക്ക് കണക്കിലെടുത്ത് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ബാവലിപ്പുഴയോരത്ത് രാവിലെ 5 മണിക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 4 മണി മുതൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം, കണ്ണൂർ പയ്യാമ്പലം ബീച്ച്, മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ച്, തോട്ടടക്കടപ്പുറം, തലായി കടപ്പുറം, പയ്യാവൂർ വാസുപുരം മഹാവിഷ്ണു ക്ഷേത്രം, ഇരിട്ടി കീഴൂർ മഹാദേവ ക്ഷേത്രം, ശ്രീനാരായണഗുരു മന്ദിരം എന്നിവിടങ്ങളിൽ പിതൃമോക്ഷത്തിന് ബലികർമ്മങ്ങൾ നടത്താനായി നിരവധി പേരാണ് എത്തുന്നത്. ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്.
1: കൃഷിമന്ത്രി T. സിദ്ദിഖ് ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിക്കും. തിരുവല്ലയിൽ കർഷകരും പാടശേഖര പ്രതിനിധികളുമായും ചർച്ചകൾ നടത്തും. നിരണം പഞ്ചായത്ത് കൃഷിഭവൻ, കൊമ്പൻകേരി അരിയോടിച്ചാൽ പാടശേഖരം, പെരിങ്ങര പഞ്ചായത്ത് കൃഷിഭവൻ, വേങ്ങൽ കൈപ്പാള കിഴക്ക്, നെടുമ്പുറം പഞ്ചായത്ത് കൃഷിഭവൻ, കല്ലിങ്കൽ ഓട്ടാപ്പീസ് പാലം എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉച്ചയ്ക്ക് 1 കളക്ടറേറ്റിൽ അവലോകന യോഗവും ചേരും. നൈജീരിയയിലെ ലാഗോസിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച മെഡൽ നേട്ടവുമായി ഇന്ത്യ. ആദ്യ ദിനം 17 മെഡലുകൾ നേടിയ ഇന്ത്യൻ ഫെൻസർമാർ രണ്ടാം ദിനവും മികച്ച പ്രകടനം കാഴ്ചവച്ചു. ഇന്നലെ നടന്ന സീനിയർ പുരുഷ വിഭാഗം മത്സരങ്ങളിൽ കരൺ സിംഗും ഷെർജിൻ ശാന്തിമോളും ഇന്ത്യയ്ക്കായി സ്വർണ്ണ മെഡലുകൾ നേടി. ലിസ്റ്റ് ചെയ്ത മുനിസിപ്പൽ കടപ്പത്രങ്ങളുള്ള മുനിസിപ്പാലിറ്റികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ സാമ്പത്തിക വിവരങ്ങൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധിയിൽ സെക്യൂരിറ്റീസ് ആന്റ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇളവുകൾ പ്രഖ്യാപിച്ചു. പുതിയ നിർദ്ദേശപ്രകാരം അർദ്ധവാർഷിക അൺഓഡിറ്റഡ് സാമ്പത്തിക റിപ്പോർട്ടുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി 45 ദിവസത്തിൽ നിന്ന് 60 ദിവസമായി ഉയർത്തി. വാർഷിക ഓഡിറ്റഡ് സാമ്പത്തിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി 60 ദിവസത്തിൽ നിന്ന് 90 ദിവസമായും നീട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISROയെ മൂൺ ബേസ് പദ്ധതിയിൽ പങ്കാളിയാകാൻ ക്ഷണിച്ച നാസ. ഇന്ത്യയിലെ US എംബസിയാണ് ഇക്കാര്യം അറിയിച്ചത്. ആർട്ടെമിസ് ഉടമ്പടിക്ക് കീഴിൽ ഇന്ത്യയും US തമ്മിലുള്ള ബഹിരാകാശ രംഗത്തെ പങ്കാളിത്തം ദൃഢമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന് US എംബസി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്യുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ഖനന നിയന്ത്രണ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. ഇന്ന് കർക്കടകവാവ്. പിതൃസ്മരണയിൽ ബലിയർപ്പിക്കാൻ ആയിരങ്ങൾ. മോക്ഷതീർത്ഥങ്ങളായി കേരളത്തിലെ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും. പാക് അധീന കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ പതിയണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ പൊതുവായ ലക്ഷ്യങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യുവജനദിനം. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേട്ടമുയർത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ.
2: നമ്മൾ ഈ KSRTCയിലൊക്കെ പോകാനായിട്ട് മെയിനായിട്ടും ആപ്പ് വഴിയായിരിക്കും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇനി മുതൽ അങ്ങനെ ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതായത് ഒരു വാട്സപ്പ് നമ്പറുണ്ട്, ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് ത്രൂ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അതായത് KSRTC ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഇനി വാട്സപ്പ് മാത്രം മതി. അപ്പോൾ നമ്പർ ഞാൻ എന്താ പറയാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. 9447071021 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്കിനി KSRTC ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ ഹായ് എന്നൊന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി, ആ ഒരു ചാറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ യാത്ര ആരംഭിക്കുന്ന സ്ഥലം ഏതാണോ ആ സ്ഥലം കൊടുക്കുക, പിന്നെ എവിടെയാണോ പോകാനുള്ളത് ആ സ്ഥലവും കൊടുക്കുക, അതായത് ലക്ഷ്യസ്ഥാനം കൊടുക്കുക, പിന്നെ പോകേണ്ട തീയതി സമയം, പിന്നെ യാത്രക്കാരുടെ എണ്ണം കേട്ടോ, നമ്മൾ എത്ര പേരാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അത്രയും ആളുകളുടെ എണ്ണം ഇവയൊക്കെ നൽകുക, പിന്നെ സർവീസ് തിരയുക, അതിനുശേഷം സീറ്റ് ലഭ്യത, ടിക്കറ്റ് നിരക്ക്, പിന്നെ ബസ്സിൽ കയറുന്നതും ഇറങ്ങുന്നതുമായിട്ടുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം പണമടക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. പണമടച്ച് QR കോഡോട് കൂടിയിട്ടുള്ള ഒരു ഈ ടിക്കറ്റ്, ഇലക്ട്രോണിക് ടിക്കറ്റ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി മുതൽ ഇതുപോലെ ദൂരയാത്രക്കൊക്കെ, അതായത് KSRTCയിലൊക്കെ പോകാനായിട്ട് നമ്മൾ ആപ്പ് ത്രൂ ബുക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്, അതിന് മാറ്റിയിട്ട് നമുക്ക് വാട്സപ്പ് വഴി ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്പർ മറക്കണ്ട, ഒന്നുകൂടി നോട്ട് ചെയ്തോളൂ. 9447071021 എന്നതാണ് നമ്പർ. അപ്പോൾ ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്, സ്റ്റേ ട്യൂൺ.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വൈബോണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: Morning Mojo.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ 8 മണി ആയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളിലെ സമയമാണ് കേട്ടോ. അപ്പോൾ പ്ലസ് വൺ സ്പോട്ട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ സ്പോട്ട് അഡ്മിഷന് ഇന്നും നാളെയും അവസരമുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ അവസാന ഘട്ടമായിട്ടുള്ള സ്പോട്ട് അഡ്മിഷനായിട്ട് ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ വൈകുന്നേരം 4 മണി വരെ അപേക്ഷിക്കാനായിട്ടുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. അപ്പോൾ അപേക്ഷിച്ചിട്ടും ഇതുവരെ അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ പ്രവേശനമോ ലഭിക്കാത്തവർക്കും ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും ഓരോ സ്കൂളിലും ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷനായിട്ട് ഓപ്ഷനുകൾ നൽകി അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ അപേക്ഷിക്കാത്തവരും പ്രവേശന വെബ്സൈറ്റിൽ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത ശേഷം അപേക്ഷിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എത്ര സ്കൂള് അല്ലെങ്കിൽ കോഴ്സുകൾ വേണമെങ്കിലും ഓപ്ഷനായിട്ട് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിലുള്ള സീറ്റൊഴിവ് പ്രവേശന വെബ്സൈറ്റിൽ ഇന്ന് രാവിലെ 9 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം ഓർപ്പിക്കുകയാണ്. അപ്പോൾ പട്ടികക്ഷേമ വകുപ്പിന് കീഴിലുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലും സ്പോട്ട് അഡ്മിഷനായിട്ടും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും 9 മണിക്ക് നിലവിലുള്ള സീറ്റൊഴിവ് പ്രവേശന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ അത് നോക്കി സ്പോട്ട് അഡ്മിഷനായിട്ട് അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 3 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ഈയോണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വായ്പോണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
8: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
10: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
11: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: മോർണിംഗ് മോജോ
13: കേട്ടോണ്ടിരിക്കുന്നത്, മോർണിംഗ് മോജോയാണ്. കൂടെയുള്ളത് RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ സ്പോട്ട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ കൊല്ലം തലച്ചിറ യൂനിസ് പോളിടെക്നിക് കോളേജിലെ ഈ അധ്യയന വർഷത്തെ ലാറ്ററൽ എൻട്രി റെഗുലർ വിഭാഗങ്ങളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ വരുന്ന 14-ാം തീയതി വരെ സ്പോട്ട് അഡ്മിഷൻ നടക്കും എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ് കേട്ടോ. അപ്പോൾ ITI ഫലം പ്രതീക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ പ്രവേശനത്തിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ SC ST OEC OBH വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനം, താമസം, ഭക്ഷണം എന്നിവ സൗജന്യമാണ് എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുകയാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 799 44 98 1 1 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 799 44 98 1 1 1 എന്നതാണ് നമ്പർ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8:18 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട് കേട്ടോ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
4: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീയന്നൂർ ജംഗ്ഷനിൽ ദിയ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
5: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
4: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മീയന്നൂർ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 rupees.
5: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മീയന്നൂർ ജംഗ്ഷൻ.
4: തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം, ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
6: ഹായ് മാലിനി, ഐ ആം കൃഷ്ണൻ. നീ അവളെ വളക. இங்க எவனும் இவ்வளவு அழகா ஒரு இவ்வளவு அழகா பார்த்துருக்க மாட்டாங்க.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.
3: Adhe, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ
4: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
3: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
4: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
5: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
6: മകരി

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ
2: കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്. വിത്ത് മീ ആർജെ അനൂഷ. അപ്പോൾ ഇനി അങ്ങോട്ടെ വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസുകളൊക്കെ അറിയിക്കേണ്ട സമയം കേട്ടോ. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 12 ഈ ഒരു ഡേറ്റ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പ്രിയപ്പെട്ട ആളുകളുടെ സ്പെഷ്യൽ ഡേയ്സൊക്കെ കടന്നു വരാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ സ്പെഷ്യൽ ഡേയ്സ് കടന്നു വരുന്നുണ്ടെങ്കിൽ അവർക്കൊരു വിഷ് നമ്മുടെ മോർണിംഗ് മോജോയിൽ ഈ ഒരു വിഷിംഗ് സെഗ്മെൻറ്റിലൂടെ അറിയിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474 2919090 എന്ന നമ്പറിലേക്കാണ്. 0474 2919090 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് നിങ്ങൾക്ക് വിഷസ് അറിയിക്കാവുന്നത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562664909090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അയനിക്കോട് നിന്നും സുലൈക്കയാണ് കേട്ടോ. ഒരു കൈത്താങ്ങ് ഒരു ജീവിതത്തിന് പ്രതീക്ഷയാകാം. നമ്മുടെ ചെറിയൊരു സഹായം പോലും മറ്റൊരാളുടെ വലിയൊരു സ്വപ്നത്തിന് തുടക്കമാകാം. കഴിയുന്ന സഹായം ചെയ്യാം, കഴിയാത്തവർക്കായി ഒരു കൈത്താങ്ങാകാം. നന്മ ചെയ്യാൻ വലിയ സമ്പത്ത് വേണ്ട, നല്ലൊരു മനസ്സ് മാത്രം മതി. ശുഭദിനം നേരുന്നുവെന്ന് പറഞ്ഞിട്ടാണ് ഇക്ക ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. സമ്പത്തൊന്നും വേണമെന്നില്ല നമ്മൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട്. അതായത് ക്യാഷ് കൊടുത്ത് സഹായിക്കുന്നതിലുപരിയായിട്ട് വേറെ പല രീതിയിലും നമുക്ക് ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കാനായിട്ട് സാധിക്കുന്നതാണല്ലേ. അപ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ചിരിക്കും. ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് PV മുഹമ്മദിക്കാണ്, ഫ്രം വടക്കേ വാവന്നൂർ നിന്നും. ഗുഡ് മോർണിംഗ് ആശ്രയ FM, വെരി ഗുഡ് മോർണിംഗ്. ഓർക്കുക എന്നതിനേക്കാൾ ഓർമ്മിക്കപ്പെടുക എന്നതാണ് ഓർമ്മയുടെ ഏറ്റവും മനോഹരമായ വശം. ഇന്ന് ജന്മദിനമായ കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തി അനിലിൻ്റെ സഹോദരി അനിതകുമാരിക്ക് ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അനിതകുമാരി ചേച്ചിക്ക് നമ്മുടെ ആശ്രയ FM 90 പേരിൽ ഒത്തിരി സ്നേഹത്തോടുകൂടി ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ വിഷയിക്കുകയാണ്. ആൻഡ് മെസ്സേജ് തീർന്നിട്ടില്ല. മറ്റു ജന്മദിനം, വാർഷിക ആഘോഷം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വടക്കേ വാവന്നൂരിൽ നിന്നും മുഹമ്മദിക്ക ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ചിരിക്കും. ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖ ടീച്ചറാണ്. ഹായ്, ഗുഡ് മോർണിംഗ് ആശ്രയ. ഗുഡ് മോർണിംഗ് അനുഷകുട്ടി. വെരി വെരി ഗുഡ് മോർണിംഗ്. ആഗ്രഹിക്കുന്നത് എല്ലാം കിട്ടിയാൽ അത് ജീവിതമാകില്ലല്ലോ. കുറേ സ്വപ്നങ്ങളും അതിൻ്റെ 10 മടങ്ങ് നഷ്ടങ്ങളും ഇടയിൽ എപ്പോഴെങ്കിലുമുള്ള ഒത്തിരി സന്തോഷവും, അതാണ് ജീവിതത്തിൻ്റെ റേഷ്യോ. എല്ലാവർക്കും ശുഭദിനം നേരുന്നുവെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും ആഗ്രഹിക്കുന്നത് ലഭിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിലൊരു ത്രില്ലും സന്തോഷവും ഒന്നും നമുക്ക് കിട്ടണമെന്നില്ല. കാത്തിരുന്നും കിട്ടുന്ന ഒരുപാട് കാത്തിരുന്ന് നമ്മൾ ഡ്രീംസൊക്കെ നേടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ പെട്ടെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഒരു ഡ്രീം സഫലമാവുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ ലൈഫെന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോയാൽ മാത്രമാണ് നമുക്ക് അതുപോലെ എൻജോയ് ചെയ്യാനും സാധിക്കുന്നത്. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ച ജല്ലേഖ ടീച്ചറിനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ള കോട്സുകളൊക്കെയും നമുക്ക് മെസ്സേജ് ആയിട്ട് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562664909090 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474 2919090 എന്ന നമ്പർ.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം ഫൈവോണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
4: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
0: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മോൾപിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ SSന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ഫ്രോസൺ ചിക്കൻ ഡ്രംസ്റ്റിക് ചിക്കൻ ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ് കറികട് ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. ജി എം സി ഫ്രോസൺ ഫുഡ്സ് നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ് കുന്നക്കര അടൂർ റോഡ് കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ് മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ് ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ കുന്നിക്കോട്.
4: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
4: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
3: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: YS ഉള്ളപ്പോൾ വൈ വറി.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

0: മോർണിംഗ് മോജോ
1: കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ വിഷിംഗ് സെഗ്മെന്റ് വൈൻഡ് അപ്പ് ആകേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജിയാണ് കേട്ടോ. റാംജി ആദ്യം തന്നെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് കൊച്ചുമോളായിട്ടുള്ള അനുപ്രിയയ്ക്ക് ഒരു വിഷു കൊടുക്കണം. ഒപ്പം തന്നെ നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നാണ്. അത് കൂടാതെ ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്, ഒരു വിഷു തന്നേക്കണേ എന്ന് കൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയ ശ്രോതാവ് റാംജി ചേട്ടന് ഒത്തിരി സ്നേഹത്തോടുകൂടി ആസ്പ്രിയ FM 90 പേരിൽ ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് കാലം സന്തോഷത്തോടും ആയുരാരോഗ്യത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് ആസ്പ്രിയ FM, ഞാൻ നീയ. ഇന്ന് എൻ്റെ അനിയത്തിക്കുട്ടി ദിൽനയുടെ ജന്മദിനമാണ്. ഞങ്ങളുടെ കിലുക്കാംപെട്ടിക്ക് 5 വയസ്സ്. ജന്മദിനാശംസകൾ അറിയിക്കണേന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന കിലുക്കാംപെട്ടി ദിൽന കുട്ടിക്ക് നമ്മുടെ ആസ്പ്രിയ FM 90 പേരിൽ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടുകൂടി ഒരു അടിപൊളി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷയിക്കുകയാണ്. ഒപ്പം തന്നെ ലിയമോൾക്കും ഫാമിലിയിലുള്ള ബാക്കി എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അനുജയാണ്. നമ്മെ വിട്ടുപോയ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കട്ടെ. ഈ കർക്കിടക വാവിൻ്റെ പുണ്യം നമ്മുടെ വീടുകളിൽ സമാധാനവും ഐശ്വര്യവും ആരോഗ്യവും സന്തോഷവും നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. പനുജിക്ക് നല്ലൊരു ദിവസം വിഷയുകയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. നമസ്കാരം ആശ്രയ ആൻഡ് അനുഷ, വെരി ഗുഡ് മോർണിംഗ് ടീച്ചർ. എല്ലാവർക്കും സുഖമല്ലേ? യെസ്, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് കർക്കിടക വാവാണ്. നമ്മെ ഊട്ടിയ നമ്മുടെ പിതൃക്കൾക്ക് വിശ്വാസത്താൽ നാം ഊട്ടുന്ന ദിനം നേരുന്നു, ശുഭദിനമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് ടീച്ചർ അയച്ചിരിക്കുന്നത്. അപ്പം ടീച്ചറിനും ഒരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയിക്കുകയാണ്. എന്തായാലും ഈ ഒരു മെസ്സേജോടുകൂടി തന്നെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡപ്പ് ആവുന്നുള്ളൂ. ഒരുപാട് ഒരുപാട് അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വൈബോണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
5: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
4: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
5: അയ്യോ, അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.

ഇന്ന് രാവിലെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എം സി റോഡിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം വഴി പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. എം സി റോഡിലും അതുപോലെ തന്നെ മൈലം ജംഗ്ഷനിലുമായിട്ട് നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ആയിരുന്നു ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ റൂട്ട് വഴി പോകുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം. ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
1: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്ന അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനു ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
1: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
2: ദിയ ട്രേഡിംഗ് കമ്പനി, മീനു ജംഗ്ഷൻ.
1: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ചായിട്ടാണോ?
1: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: മോർണിംഗ് ബോജോ.
7: ഈ ഹോട്ടൽ ഫുഡ് സ്ഥിരമായിട്ട് കഴിക്കുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് പറയാനുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ കൊട്ടാരക്കര നഗരസഭ ആരോഗ്യ വിഭാഗം നഗരത്തിൽ തന്നെ വിവിധ ഭക്ഷണശാലകളിലും അതുപോലെ സ്ഥാപനങ്ങളിലും ഒക്കെ നടത്തിയിട്ടുള്ള മിന്നൽ പരിശോധനയിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, എടുത്തു പറയുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടെത്തിയെന്ന് നോക്കുകയാണെങ്കിൽ, പഴകിയ ചിക്കൻ കറി, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ പുഴുവരിച്ച പൊറോട്ട മാവ്, ചപ്പാത്തി മാവ്, ഉപയോഗശൂന്യമായിട്ടുള്ള എണ്ണ, അതുകൂടാതെ തന്നെ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഇവയൊക്കെയാണ് ഈ ഒരു മിന്നൽ പരിശോധനയിൽ പിടിച്ചെടുത്ത് നശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ETP പ്ലാന്റ് പ്രവർത്തിപ്പിക്കാതിരിക്കൽ, അതുപോലെ തന്നെ പരിസര മലിനീകരണം, പിന്നെ മലിനജലം പൊതുജലാശയങ്ങളിലേക്ക് ഒഴുക്കിവിടൽ, അതുകൂടാതെ തന്നെ ഹെൽത്ത് കാർഡ് ഇല്ലാത്ത ജീവനക്കാരെ തുടങ്ങിയിട്ടുള്ള നിയമലംഘനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. സോ പുറത്തുനിന്ന് സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ടേസ്റ്റ് കൊണ്ടും അതുപോലെ തന്നെ വീട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള മടിയൊക്കെ കൊണ്ടാണ് മെയിനായിട്ടും പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നതല്ലേ. എന്നാൽ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളുക. കാരണം മിക്ക സ്ഥലങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ടേസ്റ്റിൻ്റെ പുറകെയും സമയലാഭത്തിൻ്റെയൊക്കെ പുറകെ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആരോഗ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു അപ്ഡേറ്റ് പറയാനുണ്ട്. ട്രാഫിക് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മൈലം ജംഗ്ഷനിൽ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ MC റോഡിൽ നല്ല രീതിയിൽ തന്നെ ട്രാഫിക് ബ്ലോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അടൂർ ഭാഗത്തേക്ക് പോകുന്ന ആളുകളാണെങ്കിലും വാഹനയാത്രക്കാരാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 23 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാറുണ്ട്. സ്റ്റേ ട്യൂൺ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
7: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര. ഫ്രോസൺ ചിക്കൻ, ഡ്രം സ്റ്റിക്ക് ചിക്കൻ, ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മേനോ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
4: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മേനോ ജംഗ്ഷൻ.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ SS സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
7: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി
9: സമ്മാനങ്ങളും.
3: കൂടാതെ കേരളത്തിൽ ഉടനീളം
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: മോർണിംഗ്
11: ഇപ്രാവശ്യത്തെ ഓണം വരെ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ അറിയാതെ പോലും വേവിച്ചേക്കരുത്. അതായത് ഓണത്തിന് നമ്മുടെ റേഷൻ കട വഴി വിതരണം ചെയ്യാനായിട്ട് പോകുന്ന സ്പെഷ്യൽ അരി കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും, അതായത് വെന്തു പോകും എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം കേട്ടോ. അപ്പോൾ അരി കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു നിർദ്ദേശം എല്ലാവരിലേക്കും പാസ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യം കൂടി റേഷൻ കട വ്യാപാരികളോട് വാക്കാൽ നിർദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിലുള്ള റേഷൻ ഭക്ഷ്യധാന്യത്തിന് പുറമെ നീലാവെള്ള പൊതുവിഭാഗം സ്ഥാപനം കാർഡുകൾക്കാണ് അധിക വിഹിതമായിട്ട് പരമാവധി 10 കിലോ അരി കിലോയ്ക്ക് 26 രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്നത്. മാത്രമല്ല പിങ്ക് കാർഡിന് 10.90 രൂപ നിരക്കിൽ 3 കിലോ അരിയും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ അരിയുടെ പ്രത്യേകത, ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന അരിയുടെ പ്രത്യേകത എന്താ നോക്കുകയാണെങ്കിൽ വിളർച്ച, അതായത് വളർച്ചക്കുറവ്, പിന്നെ വൈറ്റമിൻ ബി കുറവ്, ഇവയ്ക്കൊക്കെ പരിഹാരമായിട്ട് സമ്പുഷ്ടീകരിച്ചിട്ടുള്ള അരിയാണ് നിലവിൽ റേഷൻ കടകളിൽ വിതരണം ചെയ്യുന്നത്. എന്നാൽ ഇനി ഓണം സ്പെഷ്യലായിട്ട് വരാൻ പോകുന്ന അരി എന്ന് പറയുന്നത് സമ്പുഷ്ടീകരിച്ചിട്ടുള്ള അരിയല്ല. മാത്രമല്ല ഓണത്തിനൊക്കെ ഈ അരിയിട്ട് ചോറ് വെച്ച് കഴിഞ്ഞാൽ അഥവാ ഇനി കുക്കറിലെങ്ങാനും അറിയാതെ വേവിച്ച് കഴിഞ്ഞാൽ ഇല വിളമ്പാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, കഞ്ഞി പോലെ ആയിപ്പോ. അപ്പോൾ പ്രത്യേകമായിട്ടും വീട്ടമ്മമാർ ഓണത്തിനുള്ള അരി റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുക്കറിലിട്ട് വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം ഇപ്പോഴേ എടുത്തു പറയുകയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 39 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്, സ്റ്റേ ട്യൂൺഡ്.
12: ദാ

0: ഈ ഓണം ആശയ എഫ് എം 90 കേട്ടോണം പാട്ടോണം വൈബോണം.
1: ഇരുപത്തിയേഴ് വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ ഏഴാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ ഓഗസ്റ്റ് 15 രാവിലെ 11 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജ്വല്ലേഴ്സ് ആരോ ജംഗ്ഷൻ അഞ്ചൽ.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രീൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. അറിഞ്ഞില്ലേ, ശില്പ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശില്പ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ശില്പ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര. ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pardons, gold and diamonds. Manufacturers and wholesalers. Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Driving ini koodal migachilakkan tire station. 3D wheel alignment, wheel balancing, tire alloy wheel fitting, nitrogen filling, Apollo, JK, Firestone tires enniva onam offerlude swanthamakkam. Tire station near Jubilee Mandiram, Pullaman, Kottarakara.
3: Munamenmiyude crunch, aarogyathinte punch.
2: August 1 mudal September 15 vare Kerala Kashvani Vikasana Corporation maga offerlude perumala.
4: Endanalle ee divasangalile ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
7: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
2: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
7: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ്, കലേപുരം.

0: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
1: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
0: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
1: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
2: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
6: Ashraya FM 90, Nadinoppam, Nattarkoppam.
7: Morning, Mojo.
0: Once again, welcome back to Morning Mojo with me, RJ Anusha. അപ്പോൾ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കൊച്ചി മെട്രോയിൽ 7 ഒഴിവുകൾ വന്നിട്ടുണ്ട്. കൊച്ചി മെട്രോയിൽ റെയിൽ ലിമിറ്റഡിലെ വിവിധ തസ്തികളിലായിട്ടാണ് ഈ ഒരു 7 ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ റെഗുലർ ഡെപ്യൂട്ടേഷൻ റീ എംപ്ലോയ്മെൻറ്റ് നിയമനങ്ങളാണ് എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. ഈ വരുന്ന August 27 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഡേറ്റ് മറക്കേണ്ട, ഈ വരുന്ന August 27. അപ്പോൾ ജോബുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് www.kochimetro.org എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്താൽ മതിയാകും. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, www.kochimetro.org എന്നതാണ് വെബ്സൈറ്റ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞ് 55 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആഗതമായിട്ടുണ്ട്. ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ രാവിലെ കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഔട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. ആശ്രയ FM ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഇസ് 10 ഓ ക്ലോക്ക്.

0: അപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനു ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
8: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
7: ദിയ ട്രേഡിംഗ് കമ്പനി, മീനു ജംഗ്ഷൻ.
8: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശം.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വൈബോണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഓപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഓപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാല

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളിൽ ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെടാൻ പോവുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: ശരത്.
0: ശരത് ഏട്ടാ, വീട് അടുത്ത് തന്നെയാണോ?
1: വീട് ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ അപ്പുറം.
0: എവിടെയാണ്?
1: കടക്കൽ.
0: കൊല്ലം കടക്കൽക്കാരനാണ്. ശരി, ഇവിടെ നിന്ന് പരിപാടി
1: ഇല്ല. ചേട്ടൻ ഇവിടെ അമ്പലത്തിൽ വന്നോ?
0: അമ്പലത്തിൽ വന്നെയാണ്. എന്തുകൊണ്ട് അനിയൻ പോയില്ല?
1: അല്ല, ഇനി കയറാൻ പറ്റത്തില്ല, ഒരു മരിപ്പ് കാരണം
0: ുംങ്ങനെ
1: മിക്കതും ഫോണിൽ, പിന്നെ വീട്ടിൽ ചേച്ചിയുടെ കൊച്ചുള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് സമയം പോകും. പിന്നെ എങ്ങോട്ടെങ്കിലും പുറത്തോട്ട് വല്ലതും പോകും. പിന്നെ ഞാൻ ഇടയ്ക്ക് കട മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്തത്, അപ്പൊ സമയം കിട്ടുമ്പോൾ കടയിലൊക്കെ പോകും.
0: ഓക്കെ, അപ്പൊ അങ്ങനെ ചേച്ചിയുടെ കൊച്ചായിട്ട്, എന്താണ്, നമ്മള് മാമൻ കൂടിയാണ്, അപ്പൊ എന്തായാലും അങ്ങനെ കൊച്ചൊക്കെ ആയിട്ട് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് പോകണല്ലേ?
1: അതെ അതെ.
0: ഇപ്പൊ മാമന്മാരുടെ ടീമാണല്ലോ. നമ്മൾ ഇൻസ്റ്റൊക്കെ തുറന്നു കഴിഞ്ഞാലും എന്താണ്, ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ അറ്റാച്ച്ഡ് ആവുന്നത് നമ്മുടെ മാമന്മാരായിട്ടാണ്. സോ അപ്പൊ എന്തായാലും അങ്ങനെ ഒരു സന്തോഷമായ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ എന്നെ കണക്കാക്കി

കൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ എന്തായാലും നമ്മളകേറി നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. കൊല്ലം കടയ്ക്കൽ സ്വദേശിയായ ചേർത്തേനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓണാശ്രയ FM 90 നാടിനൊപ്പം.

0: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
1: ശിൽപ ജുവലേഴ്സ് ചന്ദമുക്ക് കൊട്ടാരകര. ശിൽപ ഗോൾഡ് പ്യുർ ഗോൾഡ്.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
0: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. മൂണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ ഓഗസ്റ്റ് 15 രാവിലെ 11 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജ്വല്ലേഴ്സ്, ആരോ ജംഗ്ഷൻ, അഞ്ചൽ. നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, Onastraya, FM 90, Nadinopum, Natarkopum. Yes, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരിയിലെത്തി. നമ്മുടെ കടക്കിൽ സ്വദേശിയായ ശരത്തേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരത്തേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ശരത്തേട്ടാ, ലൈഫിൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ ശരത്തേട്ടന്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും?
1: ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം പറയുമ്പോഴത്തേക്കും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാണ്ട് അടിപൊളിയായിട്ട് പോകണം, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറഞ്ഞില്ലേ, ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം അല്ലേ.
1: അതെ അതെ,
0: ഏതായാലും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് അങ്ങ് പോയാൽ മതി.
1: അതെ, നമുക്ക് ശരീരത്തിനൊന്നും വേറെ പ്രശ്നമില്ലെങ്കിൽ നമുക്ക് എങ്ങനെയായാലും പൈസ ഉണ്ടാക്കാനുള്ള ഉപ്പ് നോക്കാം. അല്ലാണ്ട് ഇപ്പൊ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പിന്നെ മൊത്തത്തിൽ മൈൻഡില് നമുക്ക് മെന്റലിയും തളർന്നു പോകും, അല്ലാണ്ട് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് വേറൊരു പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ജീവിതം അടിപൊളിയായിട്ട് പോകും. പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ഫാമിലി കൂടെ ആണെങ്കിൽ പിന്നെ പറയാ വേണ്ട, ഇങ്ങനെയെങ്കിലും ഇങ്ങനത്തെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നമ്മളെ കൊണ്ട് അഫോർഡബിൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മള് ഹോസ്പിറ്റൽ കേസിൽ തന്നെ നല്ലൊരു എമൗണ്ട് കയ്യിൽ നിന്ന് പോകും. ഇതിന് പൈസ ഇല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അതിനെക്കാട്ടി ഏറ്റവും വലിയ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഏത് ജോലിക്ക് ഇറങ്ങിപ്പോയാലും നമുക്ക് പൈസ കിട്ടും. പക്ഷെ നമുക്ക് ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ പിന്നെ ഒരു ജോലിക്ക് പോകാനും പറ്റത്തില്ല. അങ്ങനെ വീട്ടിലിരുന്ന് മൊത്തം പൈസേന്റെ ഇത് നമ്മളെ ഫ്യൂച്ചറിനെ പറ്റി തിങ്ക് ചെയ്ത് മൊത്തത്തിൽ ഔട്ടായി പോകും. ഹെൽത്തിന് നമ്മൾ അത്രയും കെയർ ചെയ്യുക. ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ശരീരമായ ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ നമ്മളിപ്പോ ഉണ്ടാക്കിയത് എല്ലാം അതിൽ തന്നെ പോകും.
0: വളരെ വലിയൊരു ഫാക്ടാണ് പറഞ്ഞ കേട്ടോ. കാരണം പല ആൾക്കാർ ഇപ്പോൾ ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ പോലും ആരും ശ്രദ്ധിക്കാറില്ല, കാര്യമാക്കാറില്ല അല്ലേ. അവരെ അത് കുഴപ്പമില്ല, അതൊക്കെ ഇങ്ങനെയൊക്കെ പോയിക്കോളെന്ന് കരുതി അതിന് എന്താണ് കാര്യമാക്കാതെ അത് ഒരുപക്ഷെ തുടക്ക സമയത്ത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയി അത് ചികിത്സ ചേർന്നെങ്കിൽ ഭേദമാക്കാൻ പറ്റുന്ന അസുഖങ്ങളൊക്കെ ഭാവിയിൽ അത് വെച്ചുകൊണ്ടിരുന്ന വലിയ വലിയ കോൺസിക്വൻസ് അനുഭവിക്കേണ്ട അവസരം അല്ലേ.
1: അതെ അതെ, പറഞ്ഞത് കാര്യമാണ്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റട്ടെ മുമ്പോട്ട്. അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തിയിന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെടുന്നത് കടയ്ക്കൽ സ്വദേശിയായ ശരത് ചേട്ടനാണ് കേട്ടോ. ദീപ് ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനു.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
9: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മേനോ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
10: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മേനോ ജംഗ്ഷൻ.

0: ബാക്ക് ഓൺ റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓണാശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: എന്റെ പേര് ബാബു.
0: ബാബു ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: വീട് അടുത്ത് തന്നെ.
0: അടുത്ത് തന്നെയാണ്? ഓക്കെ ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഞാനേ വൈഫ്, മോനെ.
0: മകനൊക്കെ എന്താ ചെയ്യുന്നത്?
1: തിരുവനന്തപുരത്ത് ജോലി.
0: ട്രിവാൻഡ്രം ജോലിയാണ്. അപ്പൊ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: സുഖമായിട്ട് പോകുന്നു. അധ്വാനിക്കുന്നുണ്ട്.
0: അധ്വാനിക്കുന്നോണ്ട് ഹാപ്പി ആയിട്ട് പോകുന്നു.
1: അതെ അതെ അതെ.
0: ശരി ശരി. അപ്പോഴേ കൊട്ടാരക്കരയൊക്കെ എങ്ങനെയുണ്ട്?
1: കൊട്ടാരക്കര അടിപൊളിയായിട്ട് പോകില്ലേ? ഓണമായിട്ട്.
0: ഓണം അവിടെ പറയും.
1: ഓണം ഇങ്ങനെ കയറി വന്നോണ്ടിരിക്കുകയാണ്. ഏത് സമയത്താകത്ത് കയറാം?
0: ഏത് സമയത്താകത്ത് കയറാം അല്ലേ? ഒരുക്കങ്ങളൊക്കെ തുടങ്ങി?
1: ഇല്ല,
0: ഇന്ന് തുടങ്ങിയില്ല. കുറച്ചുകൂടെ കഴിയാം.
1: കഴിയും. താമസമുണ്ട്. താമസമുണ്ട്.
0: താമസമുണ്ട്. അപ്പൊ വീട്ടിലെ ഓണാഘോഷമൊക്കെ എങ്ങനെയായിരിക്കും?
1: അടിപൊളി. തണ്ടി കിണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളതുകൊണ്ട് അടിപൊളി. കൊള്ളാരും പറയാമല്ലോ.
0: മദ്യപാനം ഇല്ലാത്തതുകൊണ്ട് സന്തോഷമാണ്.
1: അതെ അത് തന്നെ. മദ്യപാനവും വെള്ളവടി ശമ്പൂ കിമ്പൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ. പിന്നെ അധ്വാനിക്കാൻ കഴിവുണ്ടെങ്കിൽ ഒരുപാടും ഇല്ല. വല്ലാതെ പോക്കറ്റ് കൈയിടായിരുന്നാൽ മതി. ഏതാ മനസ്സിലായ? ഓണമായിട്ട് ജോലി ചെയ്യാൻ ജീവിക്കുക. എന്റെ പോളിസി ഏതാ? കിടക്കുമ്പോൾ കിടക്കുക. അതുപോലെ
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അധ്വാനിച്ച് ജീവിക്കുവാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല അല്ലേ? സന്തോഷമായിട്ട് ലൈഫ് ഹാപ്പി ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. സോ അപ്പൊ എന്തായാലും ആ ഒരു വലിയ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാബു ചേട്ടനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരോട് സംസാരിക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ

깔끔하게나 지나게 난 배나 이단 약 엄마나 너무 끝나나 깔끔하게나 지나게 난 배나 이단 약 엄마나

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചിട്ടാനോ?
3: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again, we are back on Radio 1D with me, RJ Srishant, on Astraya FM 19, Adinopum, Natarkopum. Yes, so we are here to Ganapathi Ambalathinte Thottarangilathe. Oru paadu pere ingane parichayappettondirikkayanu. Ee thottaduthu oru cheechi undu, onnu parichayappedam. Enthaanu pere?
1: Sheela.
0: Sheela cheechi veedu aduthaneyano?
1: Adutha railway station adutha thanneyano.
0: Adutha thanneya veedu. Veettil aarukkundu?
1: Ippo husbandum achanum undu. Makkale Dubaiyilanu rendu perum.
0: Makkale Dubaiyilanu. Okay, endha cheyyunnavaru?
1: Rendu perum doctors aanu.
0: Seri seri. Appo cheechi endha cheyyune?
1: Njan teacher aayirunnu, ippo retired aayi.
0: ടീച്ചർ ആയിരുന്നു റിട്ടയർഡ് ആയല്ലേ. അപ്പൊ ഞാൻ അങ്ങോട്ട് ടീച്ചർ വിളിക്കാം.
1: വേണമെന്നില്ല.
0: ഓക്കെ ടീച്ചർ, അപ്പോഴേ എന്തായിരുന്നു പഠിപ്പിച്ചത്?
1: ഞാൻ മാത്സ്.
0: അപ്പൊ പിള്ളേർക്ക് എല്ലാവർക്കും ഈ മാത്സോട് ഭയങ്കര പേടിയാണ്. പണ്ട് അങ്ങനെയായിരുന്നു?
1: ഇപ്പൊ മാറ്റമുണ്ട്, മാറ്റമുണ്ട്. പണ്ട് അധ്യാപകരെ കാണുമ്പോ, മാത്സ് പഠിപ്പിക്കുന്ന അധ്യാപകരെ കാണുമ്പോഴുള്ള പേടിയാണ്. അവര് നുള്ളും അടിക്കും എന്നൊക്കെ ഉള്ള ആ ഒരു പേടിയാണ് അവർക്കുള്ളത്. അല്ലാതെ പ്രത്യേകിച്ച് അതിനെ അത്ര പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല.
0: എനിക്ക് തോന്നുന്നു ആ ഒരു പേടി കാരണം ആ വിഷയത്തെ കംപ്ലീറ്റ്ലി അങ്ങ് ഇഷ്ടപ്പെടാതെ പോയതല്ലേ.
1: അതെ അതെ അതെ.
0: ഒരുപക്ഷെ കുറച്ച് ശ്രദ്ധിച്ച് ഇൻട്രസ്റ്റിംഗ് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ഈ ഒരു പേടി കാരണം പല ആൾക്കാരും ഇതിനെ വെറുത്തു കഴിഞ്ഞല്ലേ.
1: ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പം പിള്ളേർ അത്ര പേടിക്കുന്നില്ല. അപ്പൊ ടീച്ചേഴ്സും അങ്ങനെ അങ്ങ് ഇതായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ പിന്നെ അത്ര പേടിയൊന്നും ഇല്ല. പിന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്സ് ആണ് ഏറ്റവും എളുപ്പം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു അധ്യാപന ജീവിതം തിരഞ്ഞെടുത്തത്?
1: എനിക്കിഷ്ടമായിരുന്നു കുട്ടികളെ പഠിപ്പിക്കാന്, അതുകൊണ്ട് പിന്നെ മാത്സ് ഇഷ്ടമായിരുന്നു. പഠിക്കുന്ന സമയത്തെ മാത്സ് എനിക്ക് ഇഷ്ടമായിരുന്നു.
0: ഓക്കെ, അപ്പൊ എത്ര വർഷത്തെ അധ്യാപന ജീവിതമായിരുന്നു?
1: എനിക്ക് 28 വർഷത്തെ.
0: ഓക്കെ, 28 വർഷത്തെ എക്സ്പീരിയൻസ് ആണല്ലേ. ശരി ശരി. അപ്പൊ എന്തായാലും നമ്മൾ കരുതുന്നത് നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളെത്തിയ അധ്യാപികയായ ഷീല ടീച്ചറോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടീച്ചറോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ റേഡിയോ 1D ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
5: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം ഫൈവോണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഷീല ടീച്ചറോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടീച്ചറോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ടീച്ചറെ, ടീച്ചർ എങ്ങനെയുള്ള ഒരു അധ്യാപികയായിരുന്നു? സ്ട്രിക്റ്റ് ആയിരുന്നോ അതോ ഭയങ്കര ലിബറൽ ആയ ടീച്ചർ ആയിരുന്നോ?
1: സ്ട്രിക്റ്റും ആയിരുന്നു, എന്നാ സ്നേഹം ഉണ്ടായിരുന്നു.
0: സ്നേഹം ഉണ്ടായിരുന്നു. നമ്മളൊരു
1: മിട്ടേമായിരുന്നു.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇപ്പം പണ്ടത്തെ ടീച്ചേഴ്സ് വെച്ച് നോക്കാം, ഇപ്പൊ ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ടീച്ചറിന്റെ അഭിപ്രായത്തിൽ ഈ ഒരു മാറ്റത്തെ ടീച്ചർ എങ്ങനെ നോക്കിക്കാണുന്നത്?
1: മാറ്റം നല്ലതാണ്, പക്ഷെ കുറച്ച് സ്ട്രിക്റ്റും കൂടെ വേണം, എങ്കിലേ കുട്ടികൾ നന്നാവത്തുള്ളൂ. ഇപ്പം കുട്ടികളൊക്കെ അത്ര പേടിക്കുന്നില്ല, അധ്യാപകരെ പേടിയില്ല, ആരെയും പേടിയില്ല. പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഒന്നോ രണ്ടോ കൊച്ചുങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ അവര് വീട്ടിലും അതുപോലെ തന്നെയാണ്. അപ്പം സ്കൂളില് അല്പ സ്ട്രിക്റ്റ് നല്ലതാണ്. എന്താന്ന് വെച്ചാൽ നമ്മള് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള് അവർക്ക് നല്ലതിന് വേണ്ടിയിട്ടേ ടീച്ചേഴ്സ് എന്തായാലും പറയത്തുള്ളൂ.
0: ഇടയ്ക്ക് വഴി എടുക്കുന്നത് നല്ലതാണ്.
1: ആ, വഴി എടുക്കുന്നത് നല്ലതാണ് എന്നാണ് എന്റെ അഭിപ്രായം.
0: പണ്ടൊക്കെ പറയുമ്പോ അതൊരു ശിക്ഷയെന്ന് ഉപരി അത് ശിക്ഷണമായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, വടി എടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ കേസിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കല്ലേ.
1: അതെ അതെ, അങ്ങനെയാണ്. ഇപ്പം നമ്മളാണെങ്കിൽ, നമ്മൾ പഠിപ്പിച്ച കുട്ടികളാണെങ്കിലും അടി കൊണ്ട കുട്ടികളാണ് നമ്മളെ കാണുമ്പോൾ ഭയങ്കര സ്നേഹത്തിൽ വരുന്നത്, അല്ലാതെ പഠിച്ചു പോകുന്ന പിള്ളേരല്ല വരുന്നത്. അപ്പൊ ആ അടി എന്ന് പറയുന്നത് അവർക്ക് അന്നേരം മോശമാണെങ്കിലും പിന്നീട് അവർക്ക് അത് മനസ്സിലാവും, ഇന്നതാണ് അടിച്ചെന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ അടിക്കാൻ പറ്റില്ല.
0: കുറച്ച് വടി എടുക്കേണ്ട അത്യാവശ്യമാണ്, എന്നാ പോലും നമ്മൾ സ്നേഹം കാണിക്കണം അല്ലേ?
1: അതെ അതെ, അത്യാവശ്യമാണ്, അത്യാവശ്യമാണ്. വടിയുടെ കാര്യം അത്യാവശ്യമാണ് എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ എല്ലാവരും അങ്ങനെയൊന്നും അല്ല.
0: ശരി ശരി. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരിയിലെത്തി. ഷീല ടീച്ചറിനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും ടീച്ചറെ സന്തോഷം പരിചയപ്പെട്ടതിൽ. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ കേട്ടോ.
1: താങ്ക് യു, താങ്ക് യു.
0: ദൈവം ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: You are listening to Ashraya FM 90, Nadinuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് നിന്ന് പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പരാമുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പരാമുത്തുണ്ടേ.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് 90.
5: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
7: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: യാസിത് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ ഏതായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ ടു ദ നമ്പർ 0474290904 219 1909 0. എന്നെ ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490906 9526690909. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാം. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: അറിയില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
4: ഓണം പൊളിക്കാം, ഐജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
7: സ്വയംവര
8: സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
9: കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം എന്താ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
10: നമസ്കാരം ശ്രീശാന്ത്.
9: നമസ്കാരം
10: അജയമണി
9: ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന്
10: എന്തോട്ട് വിശേഷം?
9: ചേട്ടാ ഞാൻ എപ്പോഴും വിശേഷം ചോദിക്കുമ്പോ ഇങ്ങോട്ടാണല്ലോ ചോദിക്കുന്നത്.

0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ പൂർവികർക്ക് വേണ്ടിയുള്ള ആ ഒരു എന്താണ് ഓർമ്മ ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ പാട്ട് അല്ലേ,
1: ഓർമ്മ നാളിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു അവള്.
0: ഓക്കെ ശരി ശരി, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ.
1: അനാമികയെ തിരക്കെന്ന് പറഞ്ഞു.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറയാം. ഓക്കെ ശരി ശരി, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ അജയമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് ആകാശ ദീപങ്ങൾ സാക്ഷി എന്ന മനോഹരമായ പാട്ടാണ്. വളരെ സങ്കടച്ചായുള്ള ഒരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ രാവണ പ്രഭു എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷേട്ടൻ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സിന്റെ ഈണത്തിൽ നമ്മുടെ സ്വന്തം ഗാനഗന്ധർവൻ ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ദേ ഈ പാട്ട് കേൾക്കാം നമ്മുടെ അജയമണി ചേട്ടന്റെ ചേട്ടന് വേണ്ടി കാസറ്റ് കഫേയിലൂടെ കേട്ടോ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനുവാണ് കേട്ടോ. ഹായ് ശ്രീചേട്ടാ, എനിക്ക് ഇന്ന് അങ്ങ് കോണിൽ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് മനു വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മനുവിന് വേണ്ടിയും ആ മനോഹരമായ പാട്ട് കേൾക്കാം. ആൻഡ് ആ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ARMN സിനിമയ്ക്ക് വേണ്ടി മനു മഞ്ജത്തിൻ്റെ വരികൾക്ക് ദിപു നയൻ ആൻഡ് തോമസ് ഈണം നൽകി നമ്മുടെ സ്വന്തം YKM വിജയലക്ഷ്മി മാം പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പാട്ടിനാണ് നമ്മുടെ YKM വിജയലക്ഷ്മി ചേച്ചിക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡും ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും ദേ ഇതുപോലെ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ. ടു ദ നമ്പർ 0474291 9090 0474291 9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ഏറ്റവും നമ്പർ 9526490 9590 9562669 9090. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ് ആൻഡ് ദിസ് ആർ ജസ്റ്റ് ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണ് നിങ്ങൾ. നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
1: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലയപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
0: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
1: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
2: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലയപുരം.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
0: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pere Badens Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: Yes, once again we are back on Cassette Cafe. യുടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് Cassette Cafe-യിൽ കൂടെയുള്ളത് ഞാൻ RJ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം എന്താ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ, ഇതാരാ സംസാരിക്കുന്നത്? ഷീബ ചേച്ചി. ആദ്യമായിട്ട് വിളിക്കുവാണോ? അല്ല, ഭാഗ്യമല്ലേ, ഭാഗ്യമല്ലേ. എനിക്ക് വയ്യ, കാരണം ഞാൻ ചേച്ചിയുടെ കോൾ എപ്പോഴും എടുക്കും. അങ്ങനൊന്നും ഇല്ല കേട്ടോ, നമുക്ക് കോൾ അങ്ങനെ വരുമ്പോ നമ്മളങ്ങ് എടുക്കുന്നേ. പിന്നെ സ്നേഹം കൂടുതലാന്ന് കരുതിക്കോ.
5: പിന്നെ
4: ഓക്കെ, ശരി ശരി. അപ്പോഴേ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലാരൊക്കെയുണ്ടെന്ന്? എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു. അമ്മൂമ്മയാണപ്പോ? ഓക്കെ, ഞാൻ കരുതി ഏതെങ്കിലും കൊച്ചു ചേച്ചി ആയിരിക്കും കേട്ടോ. ശരി ശരി. ഓക്കെ, അപ്പം മകനും മകളൊക്കെ എന്താ ചെയ്യുന്നത്?
5: ഞാന് കടയുണ്ട് സ്കൂളിന്റെ അടുത്ത്.
4: ഓക്കെ ശരി ശരി. അപ്പൊ കടയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് പാട്ടാ കേൾക്കണ്ടേ?
5: പിന്നെ
4: കൂടെ പിറന്നോരല്ലേ. വാഴ സിനിമ പോയി കണ്ടായിരുന്നോ? കണ്ടില്ല. അത്രേ ഉള്ളു അല്ലേ. വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ ഒന്ന് പോണം, ഇതൊക്കെ സന്തോഷമല്ലേ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ സന്തോഷം, സുഖം. ശരി, അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ. എല്ലാവർക്കും വേണ്ടി നമ്മളെ
5: ഷീബ. ഓക്കെ
4: ഓക്കെ ശരി. അപ്പൊ എന്തായാലും എല്ലാവർക്കും വേണ്ടിയും പാട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ ഷീബ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് കൂടെ പിറന്നുവരുന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് എല്ലാവർക്കും അറിയാം. വാഴ 2 എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിനാരായണന്റെ വരികൾക്ക് പാർവതീഷ് പ്രദീപ് ഈണം നൽകി. നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം പാട്ടുകാരൻ സൂരജ് സന്തോഷ് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ചിന്നു ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീ, ഞാൻ ചിന്നു. ഇന്ന് എനിക്ക് കൺകളി രണ്ടാൽ വെച്ചു തരുമോ? ഇതെൻ്റെ ഭർത്താവ് ഉദയകുമാർ ചേട്ടന് വേണ്ടിയാണെന്നാണ് നമ്മുടെ ചിന്നു ചേച്ചി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ ഭർത്താവിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കവലിലൂടെ കേൾക്കാവുന്നതാണ്. ആൻഡ് ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ സുബ്രഹ്മണ്യപുരം എന്ന സിനിമയ്ക്ക് വേണ്ടി താമരയുടെ വരികൾക്ക് ജെയിംസ് വസന്തൻ ഈണം നൽകി. ബെല്ലി രാജും ദീപാ മറിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ ഒരു ഓൾ ടൈം റൊമാൻറ്റിക് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ മനോഹരമായ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാണ്ടേ ഇതുപോലെ വിളിക്കാം കാസറ്റ് കഫയിലേക്ക് ചുതരുമ്പോൾ 0474-219-0904-291-9090-0. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ് ടു ദ നമ്പർ 9526490906. 9526690909. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്. ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മെറ്റ്സാ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മോൾപിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം. അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടി മാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
0: കെട്ടിട പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171771.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
0: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. അന്താരാഷ്ട്ര യുവജനദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന് പാർലമെന്റ്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിക്കും. ഹർഘർ തിരംഗ പ്രചാരണത്തിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. എല്ലാവരും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ആഹ്വാനം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രകാശനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർക്കിടക വാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ തുടരും. മുംബൈയിലെ ഘാട്ട്കോപാർ മേഖലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയവും അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടും ഉൾപ്പെടെ ഉന്നയിച്ച് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കണമെന്നും നീറ്റ് വിഷയത്തിൽ സഭയിൽ പ്രസ്താവന നടത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തയ്യാറാണെന്നും സ്പീക്കർ ഓം ബിർള അറിയിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. അന്താരാഷ്ട്ര യുവജനദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന് പാർലമെന്റ്. യുവജനങ്ങളുടെ പ്രാഗൽഭ്യം ആഗോളതലത്തിൽ രാജ്യത്തിന് അംഗീകാരം നേടിക്കൊടുക്കുന്നതായി സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇന്ത്യൻ യുവതയ്ക്ക് സാധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി.
1: आज अंतर्राष्ट्रीय युवा दिवस है और विशेष स्तर पर भारत के युवाओं ने शिक्षा विज्ञान अंतरिक्ष विज्ञान टेक्नोलॉजी उद्यमिता कई क्षेत्रों के अंदर विशेष पहचान बनाई है. आज उनका सामर्थ्य के कारण दुनिया में भारत का नाम हो रहा है. देश का युवा भी चाहता है कि उनके विषयों पर चर्चा हो.
0: യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതിനാണ് ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 2000 മുതലാണ് ദിനാചരണം ആരംഭിച്ചത്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റാനുള്ള പുനർനാമകരണ ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമ ഭേദഗതി ബില്ലും രാജ്യസഭ ഇന്ന് പരിഗണിച്ചേക്കും. നീറ്റ് വിദ്യാർത്ഥി സമരം ഉൾപ്പെടെ ഏത് വിഷയത്തിലും പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിപക്ഷത്തിന് ഇത് സംബന്ധിച്ച നോട്ടീസ് സ്പീക്കർക്ക് നൽകാവുന്നതാണെന്നും 3 മണി മുതൽ ചർച്ച നടത്താമെന്നും അദ്ദേഹം പാർലമെന്റ് സമുച്ചയത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമായിരുന്ന വന്ദേ മാതരം രാജ്യത്തിന്റെ സ്വത്വത്തെ ഇന്നും ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച ഹർഘർ തിരംഗ ബൈക്ക് റാലിയെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊളോണിയൽ ഭരണത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയെ യോജിപ്പിച്ചു നിർത്താൻ വന്ദേ മാതരത്തിലെ വരികൾക്ക് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഹർഘർ തിരംഗയിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ഉപരാഷ്ട്രപതി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ജീവിതയാത്രയുടെ ആഴത്തിലുള്ള വിവരണമാണ് ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക് മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് എന്ന പേരിലുള്ള ആത്മകഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രവികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശ്രീ രാംനാഥ് കോവിന്ദ് ഇന്നും സജീവമായി ഇടപെടുന്നതായി പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതയാത്രയെക്കുറിച്ച് പഠിക്കാനും അത് മാതൃകയാക്കാനും ശ്രീ മോദി രാജ്യത്തെ യുവതലമുറയോട് അഭ്യർത്ഥിച്ചു.
2: हमें भविष्य में कोविंद जी जैसे अनेकों युवा चाहिए जो परेशानियों से परास्त न हो बल्कि अपनी मेहनत से हर मंजिल को आसान बनाने का हौसला रखे. इसी बदलाव से सशक्त भारत के निर्माण का संकल्प पूरा होगा.
0: ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായി അറിയപ്പെടുന്ന ഡോക്ടർ വിക്രം സാരാഭായിയുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ശാസ്ത്രമേഖലയിലെ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയ്ക്ക് അടിത്തറ പാകിയതായി കേന്ദ്രമന്ത്രി അനുസ്മരിച്ചു. ശാസ്ത്രം ജനജീവിതത്തെ മെച്ചപ്പെടുത്തുമെന്ന വിക്രം സാരാഭായിയുടെ ആശയം ഇന്ത്യയെ പുതിയ ദിശയിലേക്ക് നയിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുംബൈയിലെ ഘാട്ട്കോപ്പാർ മേഖലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം, 4 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. കനത്ത മഴയെ തുടർന്ന് ചിരാഗ് നഗറിൽ ഇന്ന് പുലർച്ചെ 4 മണിക്കടുത്താണ് അപകടമുണ്ടായത്. മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കർക്കിടക വാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃമോക്ഷ പുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനെത്തിയത്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ തുടരും. തിരുമുല്ലവാര മഹാവിഷ്ണു ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പമ്പാ ത്രിവേണി, നാഗമഠ മഹാദേവർ ക്ഷേത്രം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, ബാവലിപ്പുഴയോരം, തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആയിരങ്ങളാണ് ഇന്ന് ബലിതർപ്പണത്തിനെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലിയിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് സമാപിക്കും. ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും മറ്റു സംസ്ഥാനങ്ങളിലുമായി ആയിരക്കണക്കിന് ആളുകളാണ് തിരുനെല്ലിയിലേക്ക് എത്തിയത്. തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക വഴിപാട് കൌണ്ടറുകളും ഒരുക്കിയിരുന്നു. KSRTC പ്രത്യേക സർവീസും നടത്തിയിരുന്നു. ബലിതർപ്പണത്തിനായി 10-ലധികം കർമ്മിമാരെയും നിയോഗിച്ചു.
0: ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ സംബന്ധിച്ച 5 ദിവസത്തെ അഭ്യാസം വെള്ളിയാഴ്ച സമാപിക്കും. 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം നൽകുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗും പങ്കെടുക്കും. ഇന്ന് ലോക ആന ദിനം. ആനകളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ രാജ്യത്ത് നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 33 ആന റിസർവുകൾ, ശാസ്ത്രീയ പിന്തുണയോടെ വികസിപ്പിച്ച 150 ആനത്താരകൾ, മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നിരവധി നടപടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടപ്പാക്കിയതായും അദ്ദേഹം പറഞ്ഞു. US സെയിന്റ് ലൂയിസിൽ നടക്കുന്ന സിങ്ഫീൽഡ് കപ്പ് ചെസ് ടൂർണമെന്റ് 2nd റൌണ്ടിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദയ്ക്ക് വിജയം. ഉസ്ബെക്കിസ്ഥാൻ ഗ്രാൻഡ് മാസ്റ്റർ ജവോക്കിർ സിന്ദറോവിനെയാണ് പരാജയപ്പെടുത്തിയത്. 95 നീക്കങ്ങളുണ്ടായിരുന്ന മത്സരത്തിൽ ഉടനീളം ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് ടൂർണമെന്റിലെ ആദ്യ വിജയം പ്രജ്ഞാനന്ദ നേടിയത്. നൈജീരിയയിലെ ലാഗോസിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച മെഡൽ നേട്ടവുമായി ഇന്ത്യ. ആദ്യ ദിനം 17 മെഡലുകൾ നേടിയ ഇന്ത്യൻ ഫെൻസർമാർ 2nd ദിനവും മികച്ച പ്രകടനം കാഴ്ചവച്ചു. സീനിയർ പുരുഷ വിഭാഗം മത്സരങ്ങളിൽ ഇന്നലെ കരൺ സിംഗും ഷെർജിൻ ശാന്തിമോളും ഇന്ത്യയ്ക്കായി സ്വർണ്ണ മെഡലുകൾ നേടി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 637 പോയിന്റ് ഇടിഞ്ഞ് 77,517, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 197 പോയിന്റ് നഷ്ടത്തിൽ 24,275 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 95 രൂപ കൂടി 14,195 രൂപയും പവന് 760 രൂപ വർദ്ധിച്ച് 113,560 രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണനിരക്ക്. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടി നാളെ നടക്കും. കണ്ണൂരിലെ സെക്യൂറ സെന്റർ പരിസരത്ത് വൈകുന്നേരം 6 മണിക്കാണ് പരിപാടി. സ്വാതന്ത്ര്യത്തിന്റെ ആവേശവും രാജ്യസ്നേഹത്തിന്റെ അഭിമാനവും പകർന്നു നൽകുന്ന ദേശഭക്തി ഗാനങ്ങളും സംഗീത ആവിഷ്കാരങ്ങളും അരങ്ങേറും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. പ്രവാസി മലയാളികൾക്കായി നടപ്പാക്കുന്ന നോർക്ക കെയർ പ്ലസ് സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ പുതിയ എൻറോൾമെന്റ് ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഈ മാസം 18 നിർവഹിക്കും. സെപ്റ്റംബർ 18 വരെ പദ്ധതിയിൽ അംഗമാകാൻ അവസരമുണ്ട്. 2026 മാർച്ചിൽ ആരംഭിച്ച നോർക്ക കെയർ പ്ലസിൽ ഏപ്രിൽ വരെ 32,000 പ്രവാസി കുടുംബങ്ങൾ അംഗങ്ങളായി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയെ തുടർന്നുള്ള ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബത്തിലെ ഒരംഗത്തിന് സർക്കാർ ജോലി നൽകണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. അന്താരാഷ്ട്ര യുവജനദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന് പാർലമെന്റ്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിക്കും. ഹർഘർ തിരംഗ പ്രചാരണത്തിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എല്ലാവരും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ആഹ്വാനം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രകാശനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർക്കിടക വാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണി വരെ തുടരും. മുംബൈയിലെ ഘാട്ട്കോപ്പർ മേഖലയിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു.

0: യാസിത് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിലെ ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കാണ് ഇനിയുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരുപിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു സമയം എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അജാസാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത് ചേട്ടാ, ഹലോ ആസ്ട്രാ എഫ് എം 90, ഞാൻ അജാസ്. എനിക്ക് ഖലീഫ എന്ന മൂവിയിലെ അസലായവളെ എന്ന പാട്ടിട്ട് ഒന്നിട്ട് തരുമോ എന്നാണ് നമ്മുടെ അജാസ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അജാസിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിലൂടെ കേൾക്കാവുന്നതാണ്. ആൻഡ് ആ ഒരു പാട്ടിൽ ആ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അജാസ് പറഞ്ഞതുപോലെ ഖലീഫ എന്ന സിനിമയ്ക്ക് വേണ്ടി മുത്തുവിൻ്റെ വരികൾക്ക് ജെയ്ക്സ് ബിജോ ഈണം നൽകി നമ്മുടെ ശ്രീശ്രീരാമും പിന്നെ അതുപോലെ തന്നെ മുഹമ്മദ് മക്ബൂൽ മസ്റൂറും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ ബാക്ക് ടു ബാക്കായി. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മഞ്ജുവാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്കൊരു പാട്ട് വേണം. മഴവിൽ എന്ന സിനിമയിലെ ശിവദം ശിവനാമം എന്ന പാട്ട് വെച്ച് തരുമോ? എൻ്റെ പേര് മഞ്ജു, സ്ഥലം കോട്ടവട്ടമെന്നാണ് നമ്മുടെ ചേച്ചി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മഞ്ജു ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിലൂടെ കേൾക്കാവുന്നതാണ്. ആൻഡ് ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, മഴവിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ ഈണത്തിൽ നമ്മുടെ സ്വന്തം ദാസേട്ടനും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ തകർത്ത് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാണ്ട് കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474299090 0474 2919 0. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909092669490. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രോ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ഫ്രോസൺ ചിക്കൻ ഡ്രം സ്റ്റിക്ക്, ചിക്കൻ ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്ട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല,

0: ആവശ്യമായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപയും സമ്മാനങ്ങളും ഇലക്ട്രിക് മോഡലായ ഷേതക്കിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം. ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
1: Yes, once again we are back on Cassette Cafe. ഒരു ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കാണ്. ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്?
2: നമസ്കാരം.
1: മോനച്ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? കൊടുത്തോണ്ടിരിക്കാണല്ലേ. ശരി ശരി, നമുക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു അല്ലേ?
2: നമുക്ക് വലിയ പ്രശ്നമൊന്നും വന്നില്ല, ഇവിടെ
1: ഒന്നുമില്ലായിരുന്നു. നമ്മളൊക്കെ ഭാഗ്യ ചെയ്തവരാണ്.
2: പക്ഷെ മഴയുടെ ശല്യം ഉണ്ടെന്നേ ഉള്ളായിരുന്നു, അല്ല ഒന്നുമില്ല.
1: അതെ അതെ, നമ്മൾ കുറച്ചാള് മറ്റേ വെയിലടിച്ച് കുറച്ച് കഷ്ടപ്പെട്ട് ഇപ്പം മഴ കൊണ്ട് കുറച്ച് കഷ്ടപ്പെടും അല്ലേ. ഓക്കെ, ശരി. അപ്പം എന്താ പരിപാടി ഇന്ന്?
2: ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല,
1: വെറുതെ ഇരിക്കാണ്. ആഹാ, അപ്പൊ ഒരു ചെറിയ പാട്ടം കേൾക്കാൻ കരുതി അല്ലേ. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ
2: കേൾക്കണ്ടേ?
1: അഗ്നിപുത്രിയിലെ ഇനിയും പുഴ ഒഴുകും അല്ലേ. ഓക്കെ, എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞേ?
2: നല്ല ഇഷ്ടപ്പെട്ട പാട്ടായോണ്ട് പറഞ്ഞു.
1: ആ, അത്ര അങ്ങനൊന്നുമില്ല, ഇഷ്ടമുള്ള പാട്ടാണ്, അതുകൊണ്ട് കേൾക്കാൻ കരുതി അല്ലേ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പഴയ പാട്ടിൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വിളിച്ചു തരാം കേട്ടോ.
2: താങ്ക് യു
1: ഫോർ കോളിംഗ് ചേട്ടാ. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ മോഹൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് ഇനിയും പുഴയൊഴുകുമെന്നൊരു പഴയ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അഗ്നിപുത്രി എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാറിന്റെ വരികൾക്ക് ജയചന്ദ്രൻ സാറ് പാടി, ആൻഡ് MS ബാബുരാജ് സാറാണ് ഇതിന്റെ ഈണം നൽകിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഈ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ലക്ഷ്മി ചേച്ചിയാണ് കേട്ടോ. ഹലോ, ആം ലക്ഷ്മി. ലൂക്ക മൂവിയിലെ നീയില്ല നേരം എന്ന സോങ് വെക്കുമോ ഫോർ മൈ ഹസ്ബൻഡ് അബി എന്നാണ് നമ്മുടെ ലക്ഷ്മി ചേച്ചി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ലക്ഷ്മി ചേച്ചിയുടെ ഭർത്താവ് അബിക്ക് വേണ്ടി ആ ഒരു മനോഹരമായ റൊമാൻറ്റിക് പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ലൂക്ക എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിനടൻ്റെ വരികൾക്ക് സൂരജസ് കുമാർ ഈണം നൽകി, ദെൻ സൂരജും അതുപോലെ തന്നെ ദീപാ പൽനാടും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാണ്ട് കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290904 7919 0. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909625669409. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ബിമൂസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ബിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനു ജംഗ്ഷനിൽ ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
5: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
6: ദിയ ട്രേഡിംഗ് കമ്പനി, മീനൂർ ജംഗ്ഷൻ.
5: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Mere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Vivahakoshangalke Kottarakarayile ettavum valiya JC Diamond Convention Center ningale swagatham cheyunu. Vishalamaya car parking ativishalamaya AC hallukal oruki JC Diamond Convention Center Karikam Kottarakara
3: Moonamenmiyude crunch aarogyathinte punch.
2: August 1 mudal September 15 vare Kerala Kashvani Vigasana Corporation maga offerukalde perumazha
4: endanalle ee ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷ്, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: യാസിഡ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
6: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശ എന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്? മഞ്ജു ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? ഹാപ്പി ആയിട്ടിരിക്കുന്നു. എന്താ പരിപാടി? ഇന്ന് മക്കളൊക്കെ വീട്ടിലുണ്ട്. ഓക്കെ, മക്കളുടെ പേരൊക്കെ എന്താ? ഓക്കെ, അടിപൊളി. ശരി, അപ്പം ജോലി എന്താ ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നില്ല. വീട്ടിലെ വലിയ ഗൃഹഭരണമാണ്. ഓക്കെ, ശരി. അപ്പൊ ഇനി ഏത് പാട്ടാ കേൾക്കണ്ടേ? തുമ്പയും തുളസിയും രണ്ടുപേരും പാടുന്നോ? പാടുന്നില്ല. പാടി ഒന്നും വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കില്ലെന്നല്ലേ? ശരി, അപ്പൊ ഏതായാലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്? മക്കൾക്ക് വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വിശ്വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പം നമ്മളെ വിളിച്ചത് നമ്മുടെ മഞ്ജു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് തുമ്പയും തുളസിയും എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ മേഘമൻ സിനിമയ്ക്ക് വേണ്ടി ഗിരീഷേട്ടൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ സാർ ഈണം നൽകി നമ്മുടെ സ്വന്തം ചിത്രചേച്ചി പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ആൻഡ് ഈ ഒരു പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സഞ്ജനയാണ് കേട്ടോ. ഹായ് ചേട്ടാ, ഞാൻ സഞ്ജന. എനിക്ക് കിളിച്ചുണ്ട മാമ്പഴം എന്ന മൂവിയിലെ ഒന്നാം കിളി എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് സഞ്ജന വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സഞ്ജനയ്ക്ക് വേണ്ടിയും ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിലൂടെ കേൾക്കാവുന്നതാണ്. ആൻഡ് ആ പാട്ട് സഞ്ജന പറഞ്ഞതുപോലെ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയ്ക്ക് വേണ്ടി ബി ആർ പ്രസാദ് സാറിൻ്റെ വരികൾക്ക് വിദ്യാജി ഈണം നൽകി നമ്മുടെ സ്വന്തം എം ജി ശ്രീകുമാർ സാറും സുജാ ചേച്ചിയും ചേർന്ന് പാടിയൊരു ഫാസ്റ്റ് നമ്പർ അടിപൊളി സൂപ്പർ ഹിറ്റ് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാണ്ട് കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290090 0474 219909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ഇറ്റ്സ് നമ്പർ 9526490909 9526690909. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രേലിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
1: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മോൾപിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓടനാവട്ടം. അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കുമിനി ബൈ പറയാം. മേനൂർ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെ എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
1: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മീനൂർ ജംഗ്ഷൻ.

യെസ് ഇയോബിന്റെ പുസ്തകം സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട്. ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിരിക്കാണ്. ഈ ഒരു സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് എനിക്ക് വാട്സാപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്ക് കാക്കക്കുയിൽ എന്ന മൂവിയിലെ പാടാം വനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറായി എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ? ഇതെൻ്റെ മോൾ കുഞ്ഞാറ്റയ്ക്ക് ഇഷ്ടമുള്ള പാട്ടാണ്, മോൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് രേവതി ചേച്ചി നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് അറിയിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ മകൾ കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി ആ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ആ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കാക്കക്കുയിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷേട്ടൻ്റെ വരികൾക്ക് ദീപൻ ചാറ്റർജി ഈണം നൽകി നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചിയും എം ജി ശ്രീകുമാർ സാറും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർ ആരതിനും വിഷമിക്കേണ്ട, ഇനി അടുത്ത ദിവസം 12 മണിക്ക് നിങ്ങൾക്ക് വീണ്ടും കാസറ്റ് കഫേയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതായാലും എനിക്ക് ടാറ്റ ബൈ ബൈ, തൽക്കാലം പറയേണ്ട സമയമായിട്ടുണ്ട്. എനിവേ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം നിശാഗന്ധിയുമായിട്ട് ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ യു ആർ ലിസണിങ് ആ ശ്രേയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൊതുമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. Good afternoon, welcome to Loudspeaker with me, RJ അനാമിക. കാടിന്റെ നിശബ്ദതയെ വകഞ്ഞു മാറ്റി തന്റേതായ ഒരു താളത്തിൽ അതിഗംഭീരമായി നടന്നു നീങ്ങുന്ന ഒരു ജീവിയെ നിങ്ങൾക്കിപ്പോ മനസ്സിൽ സങ്കല്പിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? കൊടുങ്കാട്ടിലെ മരച്ചില്ലകൾ തുമ്പിക്കൈ കൊണ്ട് ഒടിച്ചു നിന്നും പുഴയിൽ നിന്ന് തുമ്പിക്കൈ നിറയെ വെള്ളമെടുത്ത് കുളിച്ചും കുട്ടിയാനകളെ ചേർത്ത് പിടിച്ച് എപ്പോഴും കൂട്ടമായിട്ട് ജീവിക്കുന്ന കരയിലെ ഏറ്റവും വലിയ ജീവിയോട് നമുക്കെല്ലാവർക്കും പണ്ട് മുതലേ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അല്ലെ? എന്നാൽ നമ്മൾ ഇത്രയും അധികം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഈ ഗജവീരന്മാർ ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാടുകൾ ഇല്ലാതാകുന്നതും ആനക്കൊമ്പിന് വേണ്ടിയുള്ള വേട്ടയാടലുകളും കാരണം ഇവരുടെ നിലനിൽപ്പ് തന്നെ ഇന്ന് വലിയ അപകടത്തിലാണ്. ഇത്രയും കരുത്തുള്ള ജീവിയാണെങ്കിലും മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ പലപ്പോഴും അവരും തോറ്റുപോകുകയാണ് പതിവ്. ഈ ഒരു സിറ്റുവേഷനിലാണ് ഇവരെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ലോകത്തെ മുഴുവൻ ഓർമ്മിപ്പിക്കാൻ നമുക്കൊരു പ്രത്യേക ദിനം വേണ്ടി വന്നത്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഓഗസ്റ്റ് 12 വേൾഡ് എലിഫന്റ് ഡേ. വെറുമൊരു ഓർമ്മപ്പെടുത്തൽ എന്നതിലുപരി വംശനാശത്തിന് വക്കിൽ നിൽക്കുന്ന ഈ ജീവികളെ എങ്ങനെയും സംരക്ഷിക്കണം എന്ന വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദിനം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ചരിത്രം അന്വേഷിച്ചു പോകുകയാണെങ്കിൽ നമ്മൾ ചെന്നെത്തുന്നത് 2012 കനേഡിയൻ ഫിലിം മേക്കർ ആയിട്ടുള്ള പട്രീഷ്യ സിംസും തായ്ലൻഡിലെ എലിഫന്റ് റീ ഇൻട്രൊഡക്ഷൻ ഫൗണ്ടേഷനും ചേർന്നിട്ടാണ് ആദ്യമായിട്ട് ഇങ്ങനെയൊരു ദിനം എന്ന ആശയം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആനകളെ അവയുടെ സ്വാഭാവിക ചുറ്റുപാടിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കാനായിട്ട് അനുവദിക്കുക, അവരെ ക്രൂരമായിട്ട് വേട്ടയാടുന്നതിൽ നിന്നും ചൂഷണം ചെയ്യുന്നതിൽ നിന്നും സംരക്ഷിക്കുക, കൂടാതെ മനുഷ്യനും ആനകളും തമ്മിലുള്ള സംഘർഷങ്ങൾ ഇല്ലാതാകുക എന്നീ മഹത്തായ ലക്ഷ്യങ്ങളോടെയാണ് ഈ ഒരു വിലേ ക്യാമ്പയിൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാടിന്റെ യഥാർത്ഥ കാവൽക്കാരാണ് ആനകൾ എന്ന് നമുക്കറിയാലേ. അവർ പിന്നിടുന്ന വഴികളിലൂടെയാണ് പുതിയ വിത്തുകൾ മണ്ണിൽ വീഴുന്നതും പുതിയ ചെടികൾ മുളയ്ക്കുന്നതും കാട് പച്ചപിടിച്ച് വളരുന്നതും. അതുകൊണ്ട് തന്നെ ആനകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രകൃതിയെയും കാടിനെയും സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. ഈ വലിയ ജീവിയെ ഇതേ ഗാംഭീര്യത്തോടെ കാണാനായിട്ടും അവയുടെ കൂടെ ജീവിക്കാനായിട്ടും അവസരം ഒരുക്കുക എന്ന വലിയൊരു സന്ദേശമാണ് ഈ ദിനത്തിന്റെ ചരിത്രവും ലക്ഷ്യവും നമ്മളോട് വിളിച്ചു പറയുന്നത്. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ with me RJ Anamika.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
7: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്വപ്നങ്ങൾ കാണാൻ മാത്രമല്ല ഈ ലോകത്തെ മാറ്റിമറിക്കാനും ഞങ്ങൾക്ക് കഴിയുമെന്ന ഉറച്ച ശബ്ദമാണ് ഓരോ യുവത്വവും. മുന്നോട്ട് കൊതിക്കാം പുതിയൊരു നാളേക്കായി. ഇന്ന് ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജനദിനം.

അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഓഗസ്റ്റ് 12 വേൾഡ് എലിഫന്റ് ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. ആനകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അവയുടെ അപാരമായിട്ടുള്ള ഓർമ്മശക്തിയും പിന്നെ നമ്മൾ മനുഷ്യരെ പോലെ തോൽപ്പിക്കുന്ന അവരുടെ കുടുംബ ബന്ധങ്ങളും. ആൻ എലിഫന്റ് നെവർ ഫോർഗെറ്റ്സ് എന്ന ഇംഗ്ലീഷിൽ ഒരു ചൊല്ല് തന്നെയുണ്ട്. അത് അക്ഷരം പ്രതി ശരിയുമാണ്. തലമുറകൾക്ക് മുൻപ് തങ്ങളുടെ പൂർവികർ സഞ്ചരിച്ച വഴികൾ പോലും ഇവർക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാകും കേട്ടോ. കൊടിയ വേനൽക്കാലത്ത് കാട്ടിലെ വെള്ളം വറ്റി വരണ്ടു പോകുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുൻപ് എപ്പോഴോ വെള്ളം കുടിച്ച ഏതെങ്കിലും ഒരു ചെറിയ അരുവി എത്ര കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണെങ്കിലും ഒരു വഴി തെറ്റാതെ ആനക്കൂട്ടത്തെ അവിടെ എത്തിക്കാനായിട്ട് ഈ ഓർമ്മ ശക്തിയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. പണ്ട് എപ്പോഴോ തങ്ങളെ ഉപദ്രവിച്ച ആളുകളെയും അതുപോലെ തന്നെ സ്നേഹിച്ചവരെയും കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഒളിക്കാതെ തിരിച്ചറിയാനായിട്ട് ഇവർക്ക് കഴിയുമെന്നത് ശാസ്ത്രം പോലും പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സത്യമാണ്. ഇനി അവരുടെ സാമൂഹിക ജീവിതത്തെ കുറിച്ച്, അതായത് അവരുടെ ഫാമിലി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും അതിശയിച്ചു പോകുന്ന ഒന്നാണ് കേട്ടോ. മനുഷ്യരെ പോലെ തന്നെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും കൂട്ടമായിട്ട് ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് ആനകൾ എന്ന് പറയുന്നത്. ഓരോ ആനക്കൂട്ടത്തെയും നയിക്കുന്നത് എപ്പോഴും പ്രായം ചെന്നിട്ടുള്ള ഒരു പിടി ആനയായിരിക്കും, അതായത് ആ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന ഒരു ആന. ഈ ആനയുടെ അനുഭവ പരിചയവും വലിയ ഓർമ്മ ശക്തിയുമാണ് ആ വലിയ കുടുംബത്തെ കാട്ടിലെ അപകടങ്ങളിൽ നിന്നുമൊക്കെ കാത്തു രക്ഷിക്കാറുള്ളത്. ഒരു കുട്ടി ആന ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് പിന്നെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല. ബിക്കോസ് ആ കൂട്ടത്തിലുള്ള അമ്മായിമാരും ചേച്ചിമാരുമായിട്ടുള്ള മറ്റു പിടി ആനകളെല്ലാം ചേർന്ന് ഒരു വലിയ ആഘോഷമായിട്ടാണ് ആ ഒരു കുഞ്ഞാനയെ വളർത്തുന്നത്. കുട്ടികളെ സ്നേഹിക്കാനായിട്ട് മാത്രമല്ല, സങ്കടങ്ങൾ വരുമ്പോൾ പരസ്പരം ആശ്വസിപ്പിക്കാനായിട്ടും അവർക്കറിയാം. കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ആന ചെരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അതായത് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ദിവസങ്ങളോളം ആ ശരീരത്തിന് ചുറ്റും നിന്ന് കണ്ണുനീരൊഴുക്കി സങ്കടപ്പെടുന്ന ആനകളെ പലരും കാട്ടിൽ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ മണ്ണും ഇലകളും ചില്ലകളും ഒക്കെ ഇട്ട് ആ ശരീരം മൂടാനായിട്ടും അവർ ശ്രമിക്കാറുണ്ട്. കൂടാതെ നമ്മൾ മനുഷ്യർക്ക് കേൾക്കാനായിട്ട് സാധിക്കാത്ത അത്ര ചെറിയ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള മറ്റാനകളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടും ആശയവിനിമയം നടത്താനായിട്ടും അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ മനുഷ്യർക്കിടയിൽ ഇന്നില്ലാത്ത അത്രയും ശക്തമായിട്ടുള്ള സ്നേഹവും കരുതലും ഒത്തൊരുമയും ആ വലിയ ശരീരത്തിനുള്ളിലെ മൃദുലമായ മനസ്സിൽ അവരെല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
4: മുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ഈ ഓണം ആശ്രയ എഫ് എം 90 കേട്ടോണം പാട്ടോണം വൈബോണം. ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. Once again, welcome back to Loudspeaker with me, RJ അനാമിക. ഇന്നത്തെ ദിവസം August 12 എന്ന് പറയുന്നത് വേൾഡ് എലിഫന്റ് ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം രാജ്യമായിട്ടുള്ള ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ആനകളും നമ്മളും തമ്മിലുള്ള ബന്ധത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു വലിയ ഹിസ്റ്ററി തന്നെയുണ്ട് എന്ന് തന്നെ പറയാം. വെറും ഒരു കാട്ടുമൃഗം എന്നതിലുപരി നമ്മൾ ഇന്ത്യക്കാർക്ക് ആനകളോടുള്ളത് ഭക്തിയുടെയും സ്നേഹത്തിന്റെയും ഒരു പ്രത്യേക വികാരമാണ് എന്ന് തന്നെ പറയാല്ലേ. സിന്ധു നദീതട സംസ്കാരത്തിന്റെ കാലം തൊട്ടേ മനുഷ്യർ ആനകളെ മെരുക്കി കൂടെ കൂട്ടിയിരുന്നു എന്നാണ് നമ്മുടെ ചരിത്രം തന്നെ പറയുന്നത്. അന്നത്തെ കാലത്തെ പഴയ നാണയങ്ങളിലും സീലുകളിലും ഒക്കെ ആനകളുടെ ചിത്രങ്ങൾ കണ്ടെത്തിയത് ഇതിന് വലിയൊരു പ്രൂഫ് തന്നെയാണ്. പണ്ടത്തെ രാജാക്കന്മാരുടെ കഥകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ഒരു രാജാവിന്റെയോ യഥാർത്ഥ ശക്തി അളന്നിരുന്നത് അവരുടെ പക്കൽ എത്ര ഗജ വീരന്മാരുണ്ടെന്ന് നോക്കിയായിരുന്നു. യുദ്ധമുഖങ്ങളിൽ ശത്രുക്കളെ നേരിടാനായിട്ട് ഏറ്റവും മുന്നിൽ അണിനിരന്നിരുന്നത് കൊമ്പുകളിൽ വലിയ വാളുകളും ശരീരത്തിൽ ചങ്ങലകളും അണിഞ്ഞ വലിയ ആനപ്പടകളായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യനെ പോലെയുള്ള വലിയ രാജാക്കന്മാരുടെ സൈന്യത്തിൽ ആയിരക്കണക്കിന് ആനകളാണ് ഉണ്ടായിരുന്നത് എന്നും ചരിത്രകാരന്മാര് പറയുന്നുണ്ട്. അക്കാലത്ത് ആനകളെ പരിപാലിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ വരെ നിലവിലുണ്ടായിരുന്നു കേട്ടോ. ചാണക്കിന്റെ അർത്ഥശാസ്ത്രം എന്ന പുസ്തകത്തിൽ ആനകളുടെ സംരക്ഷണത്തെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ആനകൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രം പ്രത്യേക കാടുകൾ മാറ്റിവെക്കുകയും അവയെ ഉപദ്രവിക്കുന്നവർക്കും കൊല്ലുന്നവർക്കും വധശിക്ഷ ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകൾ നൽകുകയും ചെയ്തിരുന്ന ഒരു സുവർണകാലം പണ്ടിവിടെ ഉണ്ടായിരുന്നു. യുദ്ധത്തിന് വേണ്ടി മാത്രമല്ല കാട്ടിൽ നിന്നും വലിയ തടികൾ വലിച്ചുകൊണ്ടു വരാനായിട്ടും രാജാക്കന്മാർക്ക് എഴുന്നള്ളാനും ഒക്കെ ആനകളെ അന്ന് വലിയ തോതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കാട്ടിൽ വലിയ കുഴിയെടുത്ത് ആനകളെ അതിൽ വീഴ്ത്തി മറ്റു നാട്ടാനകളെ ഉപയോഗിച്ച് തന്ത്രത്തിൽ കുടുക്കിയും ഒക്കെയാണ് പണ്ട് കാലത്ത് ആനകളെ പിടിച്ചു മെരുക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ കാട്ടിൽ നിന്നും വലിയ മരങ്ങൾ വെട്ടിക്കടത്താൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആനകളെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കൂടാതെ നമ്മുടെ വിശ്വാസങ്ങളുമായിട്ടും സംസ്കാരവുമായിട്ടും ആനകൾക്ക് വലിയൊരു ബന്ധമുണ്ട്. ഗണപതിയായിട്ടും ഇന്ദ്രന്റെ വാഹനമായിട്ടുള്ള ഐരാവതമായിട്ടും ഒക്കെ നമ്മൾ ആനകളെ ആരാധിച്ചു പോരുന്നുണ്ട്. ഇന്ന് കേരളത്തിലടക്കം നമ്മൾ കാണുന്ന പൂരങ്ങൾക്കും മറ്റു പ്രധാനപ്പെട്ട ഉത്സവങ്ങൾക്കും നെറ്റിപ്പട്ടം കെട്ടി തലയെടുപ്പോടെ നിൽക്കുന്ന ആനകളില്ലാത്തൊരു ഉത്സവം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലാലേ. ശരിക്കും പറഞ്ഞാൽ യുദ്ധക്കളത്തിലെ പോരാളിയായിട്ടും ഭാരം ചുമക്കുന്ന ജോലിക്കാരനായിട്ടും പിന്നെ നമ്മൾ ആരാധിക്കുന്ന ദൈവമായിട്ടും ഒക്കെ വേഷം മാറിയിട്ടുള്ള നൂറ്റാണ്ടുകൾ നീളുന്ന വലിയൊരു ചരിത്രമാണ് ഇന്ത്യയിലെ ആന പരിപാലനത്തിന് പറയാനായിട്ടുള്ളത്.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
4: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
6: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
7: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC Road, Lower Karikam, Kottarakara.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ന് ഓഗസ്റ്റ് 12 വേൾഡ് എലിഫന്റ് ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. ലോകത്ത് പ്രധാനമായിട്ടും രണ്ട് തരം ആനകളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ സ്വന്തം നാട്ടിൽ കാണുന്ന ഏഷ്യൻ ആനകളും മറ്റൊന്ന് ദൂരെ ആഫ്രിക്കൻ കാടുകളിൽ ജീവിക്കുന്ന ആഫ്രിക്കൻ ആനകളും. കാഴ്ചയിൽ ഇവർ രണ്ടുപേരും ഒരുപോലെയാണെന്ന് തോന്നുമെങ്കിലും സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഒരുപാട് വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇവരുടെ വലിപ്പം തന്നെയാണ് കേട്ടോ. കരയിലെ ഏറ്റവും വലിയ ജീവി എന്ന് നമ്മൾ വിളിക്കുന്നത് ആഫ്രിക്കൻ ആനകളെയാണ്. നമ്മുടെ ഏഷ്യൻ ആനകളെക്കാൾ നല്ല പൊക്കവും ശരീരഭാരവും ഇവർക്കുണ്ട് കേട്ടോ. ഇനി ഇവരെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു കാര്യം ഇവരുടെ ചെവികളാണ്. ആഫ്രിക്കൻ ആനകളുടെ ചെവികൾക്ക് വളരെ വലിയൊരു വലിപ്പമുണ്ട് കേട്ടോ. രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ അതേ രൂപമാണ് അവരുടെ ചെവികൾക്കുള്ളത്. ആഫ്രിക്കയിലെ കൊടും ചൂടിൽ ശരീരം തണുപ്പിക്കാനായിട്ട് ഈ വലിയ ചെവികൾ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഏഷ്യൻ ആനകളുടെ ചെവികൾ കുറച്ചുകൂടി ചെറുതും ഉരുണ്ടതുമാണ് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ ഇന്ത്യയുടെ ഒരു ഭൂപടം പോലെ തോന്നും. ആഫ്രിക്കൻ ആനകളുടെ തലയുടെ മുകൾ ഭാഗം നല്ല ഉരുണ്ട ആകൃതിയിലാണ് കാണപ്പെടുന്നത് എങ്കിൽ, ഏഷ്യൻ ആനകളുടെ തലയ്ക്ക് മുകളിൽ രണ്ട് വലിയ മുഴകളും നടുവിലായിട്ടൊരു കുഴിയും കാണാനായിട്ട് സാധിക്കും. ആനക്കൊമ്പിന്റെ കാര്യത്തിലും ഇവർ തമ്മിൽ വലിയൊരു അന്തരമുണ്ട് എന്ന് പറയാം. ആഫ്രിക്കൻ ആനകളിൽ ആണാനകൾക്കും പിടിയാനകൾക്കും നീളമുള്ള കൊമ്പുകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ ഏഷ്യൻ ആനകളിൽ ആണാനകൾക്ക് മാത്രമേ സാധാരണയായിട്ട് കൊമ്പുകൾ കാണാറുള്ളൂ. പിടിയാനകൾക്ക് കൊമ്പുകൾ ഉണ്ടാവാറില്ല. അഥവാ ആണാനകൾക്ക് കൊമ്പില്ലെങ്കിൽ അവരെ നമ്മൾ മക്കന എന്ന് വിളിക്കാറുണ്ട്. ഇനി ഇവരുടെ തുമ്പുകയുടെ അറ്റത്തേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയും കാണാം വളരെ കൗതുകകരമായിട്ടുള്ള ഒരു ചെറിയ വ്യത്യാസം. ആഫ്രിക്കൻ ആനകളുടെ തുമ്പിക്കയുടെ അറ്റത്ത് വിരലുകൾ പോലെ രണ്ട് ചെറിയ ഭാഗങ്ങളുണ്ട്. ഇത് വെച്ചിട്ടാണ് അവർ ചെറിയ സാധനങ്ങൾ പോലും വളരെ സൂക്ഷ്മമായിട്ട് എടുക്കുന്നത് കേട്ടോ. എന്നാൽ ഏഷ്യൻ ആനകൾക്ക് ഇങ്ങനെ ഒരൊറ്റ വിരൽ മാത്രമേ തുമ്പിക്കൈയുടെ അറ്റത്തുണ്ടാകുള്ളൂ. ഇത് കൂടാതെ ആഫ്രിക്കൻ ആനകളുടെ തൊലിയിൽ ഒരുപാട് ചുളിവുകൾ കൂടുതലായിട്ട് കാണുന്ന സമയത്ത് നമ്മുടെ ഏഷ്യൻ ആനകളുടെ തൊലി കുറച്ചുകൂടി മിനുസമുള്ളതാണ്. ഇങ്ങനെ ഒരു അല്പം ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരേ കുടുംബത്തിലെ അംഗമാണെങ്കിലും പ്രകൃതി ഈ രണ്ട് ഗജവീരന്മാർക്കും നൽകിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രൂപഭംഗി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് ഓഗസ്റ്റ് 12 വേൾഡ് എലിഫന്റ് ഡേ ആണ്. ആനകൾ ഇന്ന് നേരിടേണ്ടി വരുന്ന വലിയ പ്രശ്നങ്ങൾ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനായിട്ട് കഴിയില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഈ വലിയ ജീവികളെ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ലോകമെമ്പാടുമുള്ള ഒരുപാട് നല്ല മനുഷ്യരും വലിയ സംഘടനകളും രാവും പകലും കഷ്ടപ്പെടുന്നുണ്ട്. ലോകത്താകമാനമുള്ള ആനകളുടെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം മനസ്സിലേക്ക് വരുന്നത് WWF അഥവാ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന വലിയൊരു സംഘടനയുടെ പേരാണ്. ആനകളെ വേട്ടയാടുന്നതിനെതിരെയും അവയുടെ കാടുകൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി അവർ ലോകം മുഴുവൻ വലിയ തോതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഫ്രിക്കയിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സേവ് ദി എലിഫന്റ്സ് എന്നൊരു സംഘടനയുണ്ട്. ആനക്കൊമ്പിന് വേണ്ടിയുള്ള കള്ളക്കച്ചവടം കംപ്ലീറ്റ് ആയിട്ടും നിരോധിച്ചുകൊണ്ട്, അതായത് ബാൻ ചെയ്തുകൊണ്ട് ആനകളെ വേട്ടയാടുന്നതിന് വലിയൊരു തടയിടാനായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ പല നിയമങ്ങളും ഇന്ന് നിലവിലുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഏഷ്യൻ ആനകൾ ഉള്ളത് നമ്മുടെ രാജ്യത്താണ്. അതുകൊണ്ട് തന്നെ ഇവരെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ വലിയൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണല്ലേ. ഈ ഒരു വലിയ ലക്ഷ്യത്തോടുകൂടി 1992 ഇന്ത്യൻ സർക്കാർ തുടങ്ങിയിട്ടുള്ള ഒരു ബൃഹത്തായിട്ടുള്ള പദ്ധതിയാണ് പ്രൊജക്ട് എലിഫന്റ്. ഇന്ത്യയിലെ ആനകളുടെ സംരക്ഷണത്തിൽ വലിയൊരു മാറ്റമാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് തന്നെ പറയാട്ടോ. ആനകളെയും അവയുടെ കാടുകളെയും സംരക്ഷിക്കുക, ആനകൾക്കൊരു കാട്ടിൽ നിന്ന് മറ്റൊരു കാട്ടിലേക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനായിട്ടുള്ള വഴികൾ, അതായത് ആനത്താരകൾ നിലനിർത്തുക, കൂടാതെ ആനകളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷങ്ങൾ കുറയ്ക്കുക എന്നിവയൊക്കെയാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇതിനു പുറമെ ആനകളെ കള്ളവേട്ടക്കാർ കൊല്ലുന്നത് കൃത്യമായിട്ട് നിരീക്ഷിച്ച് അത് തടയാനായിട്ടും മൈക്ക്, അതായത് മോണിറ്ററിംഗ് ദ ഇല്ലീഗൽ കില്ലിംഗ് ഓഫ് എലിഫന്റ്സ് എന്നൊരു പ്രത്യേക അന്താരാഷ്ട്ര പദ്ധതി നമ്മുടെ രാജ്യത്ത് വളരെ സജീവമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കാട്ടിലമ്മയെ നഷ്ടപ്പെട്ട കുട്ടി ആനകളെയും പ്രായമായിട്ട് അവശരായിട്ടുള്ള ആനകളെയും ഒരു കുഞ്ഞിനെ എന്ന പോലെ പൊന്നുപോലെ നോക്കാനായിട്ട് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പലയിടത്തും ആന പുനരധിവാസ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. തിരുവനന്തപുരത്തെ കോട്ടൂർ ആന വളർത്തൽ കേന്ദ്രമൊക്കെ ഇതിനൊരു എക്സാമ്പിൾ ആണെന്ന് പറയാട്ടോ. ശരിക്കും പറഞ്ഞാൽ സർക്കാരുകളും ഇത്തരം വലിയ സംഘടനകളും മാത്രം വിചാരിച്ചാൽ പൂർണ്ണമാകുന്നതല്ല ആനകളുടെ സംരക്ഷണം എന്ന് പറയുന്നത്. മറിച്ച് കാടിനെയും അതിലെ ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും കൂടി മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ വരും തലമുറകൾക്കും ഈ ഗജവീരന്മാരെ ഇതേ ഗാംഭീര്യത്തോടുകൂടി നമ്മുടെ ഭൂമിയിൽ കാണാനായിട്ട് സാധിക്കുള്ളൂ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വൈബോണം. ആശ്രയ FM 90 നാടിനൊപ്പം

സ്വാഭാവികമായിട്ടും പിശ പടക്കാൻ വേണ്ടിയിട്ടും കുടിക്കാൻ ഇത്ര വെള്ളം തേടിയിട്ടും ആനകളെ നാട്ടിലേക്കും ജനവാസ മേഖലകളിലേക്കും ഇറങ്ങാനായിട്ട് നിർബന്ധിതരാകുന്നുണ്ട്. ഇത് മനുഷ്യരും ആനകളും തമ്മിലുള്ള വലിയൊരു സംഘർഷങ്ങൾക്കാണ് വഴിമാറുന്നത്. കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള കൃഷി നശിപ്പിക്കാനായിട്ട് വരുന്ന ആനകളെ തുരത്താനായിട്ട് വേണ്ടി മനുഷ്യര് നിയമവിരുദ്ധമായിട്ട് വെക്കുന്ന വൈദ്യുതി വേലികളിൽ തട്ടിയും പടക്കങ്ങളും സ്ഫോടക വസ്തുക്കളും കടിച്ചും കൂടാതെ കാട്ടിന് നടുവിലൂടെ പോകുന്ന റെയിൽവേ ട്രാക്കുകളിൽ ട്രെയിൻ ഇടിച്ചുമൊക്കെ എത്രയോ ആനകളാണ് ഓരോ വർഷവും വളരെ ദാരുണമായിട്ട് ജീവൻ നഷ്ടപ്പെടുന്നത്. ഇതിനെല്ലാം പുറമെയാണ് ആനക്കൊമ്പിനു വേണ്ടിയുള്ള അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള വേട്ടയാടൽ. വിപണിയിൽ ആനക്കൊമ്പിനുള്ള വലിയ വിലയും പണത്തോടുള്ള ആർത്തിയും കാരണം എത്രയോ തലയെടുപ്പുള്ള ഗജവീരന്മാരെയാണ് കള്ളവേട്ടക്കാരെ കാട്ടില് നിർദ്ദയം വെടിവെച്ചു കൊള്ളുന്നത് അല്ലെ. ഇതുകൂടാതെ വിനോദസഞ്ചാരത്തിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന ആനകളെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന സംഭവങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ ഒട്ടും കുറവല്ല എന്ന് തന്നെ പറയാം. ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധികളെ മറികടക്കാനായിട്ട് ഇന്ന് ലോകം എമ്പാടും വലിയ രീതിയിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കാടിന്റെ അതിർത്തിയിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആനകളുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ടും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെ സമാധാനപരമായിട്ട് പരിഹരിക്കാനായിട്ടും സർക്കാരും വനം വകുപ്പും മറ്റ് സന്നദ്ധ സംഘടനകളും ചേർന്നിട്ട് നിരവധി ക്യാമ്പയിനുകളാണ് ഇന്ന് നടത്തി വരുന്നത്. ആനത്താരകൾ, അതായത് ആനകൾക്കൊരു കാട്ടിൽ നിന്ന് മറ്റൊരു കാട്ടിലേക്ക് സുരക്ഷിതമായിട്ട് നടന്നു പോകാനായിട്ടുള്ള വഴികൾ കയ്യേറാതെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഇന്ന് സ്കൂൾ കുട്ടികൾക്ക് വരെ പ്രത്യേക ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഒരു ആനയെ ഉപദ്രവിക്കുന്നത് കാടിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണെന്ന വലിയൊരു സത്യം സമൂഹത്തെ പഠിപ്പിക്കാനായിട്ട് ഈ ഒരു ലോക ആന ദിനം പോലെയുള്ള ദിവസങ്ങൾ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ ആനകൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ഇന്ന് ലോകം മുഴുവൻ അറിയുകയും അതിനെതിരെ ആളുകളെ ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് വളരെ വലിയൊരു ആശ്വാസമാണ്. ആനകളെ നമ്മൾ ശത്രുക്കളായിട്ട് കണ്ടു പേടിക്കേണ്ടതല്ലെന്നും അവരെ സ്നേഹിക്കാനായിട്ടും അവർക്ക് ഈ ഭൂമിയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കാനായിട്ടും നമ്മൾ ഓരോരുത്തരും തയ്യാറാകണമെന്ന വലിയൊരു സന്ദേശമാണ് ഇത്തരം ബോധവൽക്കരണ പരിപാടികളെല്ലാം പ്രധാനമായിട്ടും നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
1: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. മെക്സ.

0: home.
1: Loudspeaker.
2: അരവിന്ദേ ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് ഓഗസ്റ്റ് 12 വേൾഡ് എലിഫന്റ് ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. കേരളത്തിലെ ഉത്സവങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ആനകളില്ലാത്ത ഒരു പൂരപ്പറമ്പിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലെ. തിളങ്ങുന്ന നെറ്റിപ്പട്ടവും അണിഞ്ഞ വർണ്ണക്കുടകളും ആലവട്ടവും വെഞ്ചാമരവുമായിട്ട് തലയിടപ്പോടെ നിൽക്കുന്ന ഗജവീരന്മാരെ കാണുന്നത് തന്നെ നമ്മൾ മലയാളികൾക്ക് വല്ലാത്തൊരു ആവേശമാണ്. തൃശൂർ പൂരം പോലെയുള്ള ലോക പ്രശസ്തമായിട്ടുള്ള ഉത്സവങ്ങളുടെ പ്രധാനപ്പെട്ട ആകർഷണം ഈ ആനകളുടെ അണിനിരക്കില് തന്നെയാണ്. ഭക്തിയുടെയും ഗാംഭീര്യത്തിന്റെയും പ്രതീകമായിട്ടാണ് നമ്മൾ ഈ മിണ്ടാപ്രാണികളെ നമ്മുടെ ആഘോഷങ്ങളുടെ ഭാഗമാക്കുന്നത്. പക്ഷേ ഈ വലിയ ആഘോഷങ്ങൾക്കിടയിൽ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ഇവര് അനുഭവിക്കുന്ന വലിയ വലിയ കഷ്ടപ്പാടുകൾ അല്ലെ. പൊള്ളുന്ന വെയിലിലെ കറുത്ത ടാർ റോഡിലൂടെ കിലോമീറ്ററുകൾ നടന്നും മണിക്കൂറുകളോളം ഒരേ നിൽപ്പിൽ നിന്നുമൊക്കെയാണ് അവർ നമ്മുടെ ഉത്സവങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടുന്നത്. ചെണ്ടമേളങ്ങളുടെ വലിയ ശബ്ദവും വെടിക്കെട്ടിന്റെ കാതടുപ്പിക്കുന്ന ഒച്ചയും ഒക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കേൾവി ശക്തിയുള്ള ഈ മൃഗങ്ങളെ എത്രത്തോളം ഭയപ്പെടുത്തുന്നുണ്ടെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അത് മാത്രമല്ല, കൃത്യമായിട്ടുള്ള വിശ്രമമോ ഭക്ഷണമോ ആവശ്യത്തിന് കുടിക്കാൻ വെള്ളമോ പോലും ഇല്ലാതെ ഒരു പൂരപ്പറമ്പിൽ നിന്നും മറ്റൊരു പൂരപ്പറമ്പിലേക്ക് വലിയ ലോറികളിൽ അവരെ കൊണ്ടുപോകുമ്പോൾ ആ വലിയ ശരത്തിനുള്ളിലെ ജീവൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ സംരക്ഷണത്തിനായിട്ട് വളരെ കർശനമായിട്ടുള്ള മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ചുട്ടുപൊള്ളുന്ന വെയിലിൽ അവരെ എഴുന്നള്ളിക്കാതിരിക്കുക, ചൂടുള്ള ടാർ റോഡിലൂടെ നടത്തുമ്പോൾ കാലുകൾക്ക് പൊള്ളൽ ഏൽക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും സംവിധാനങ്ങൾ നൽകുക, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ദേഹത്ത് വെള്ളം തളിച്ച് ശരീരം തണുപ്പിക്കുക, വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വളരെ സുരക്ഷിതമായ ദൂരത്തിൽ മാത്രം അവരെ നിർത്താനായിട്ട് എന്നിവയൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കൂടാതെ ഓരോ എഴുന്നള്ളപ്പിനും മുൻപും പിൻപും വെറ്റിനറി ഡോക്ടർമാരെ കൊണ്ട് കൃത്യമായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തുകയും അവർക്ക് ആവശ്യത്തിന് പനംപട്ടയും വെള്ളവും വിശ്രമവും ഉറപ്പുവരുത്തുകയും വേണം കേട്ടോ. അതുപോലെ ആനകളുടെ പാപ്പാന്മാർക്ക് അവരോട് സ്നേഹത്തോടെ ഇടപെടാനായിട്ടുള്ള ട്രെയിനിങ് നൽകുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉത്സവങ്ങൾ നമ്മുടെ നാടിന്റെ സംസ്കാരവും നമ്മുടെയൊക്കെ വലിയൊരു വികാരവും തന്നെയാണ്, അതിലെ യാതൊരു സംശയവും ഇല്ല അല്ലെ. എന്നാൽ നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന ആ ഗജവീരന്മാരുടെ കണ്ണുനീരിന്റെയും വേദനയുടെയും വില കൊടുത്താകരുത് നമ്മുടെ ഓരോ ആഘോഷങ്ങളും. ആനകളെ ഉപദ്രവിക്കാതെ തികച്ചും സമാധാനപരമായിട്ട് വേണം അവരെ ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കാനായിട്ടെന്ന കൃത്യമായ ബോധം ഫെസ്റ്റിവൽ സംഘാടകർക്കും ജനങ്ങൾക്കും ഉണ്ടായാൽ മാത്രമേ ഇത്രയും വലിയ ഉത്സവങ്ങൾ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ എല്ലാവർക്കും ഒരു സന്തോഷമായിട്ട് മാറുകയുള്ളൂ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand, സമീപം പുലമൺ കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun,
1: and exciting prizes.
2: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്കാം ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evening.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: Stay tuned.
4: പൾട്ടി പക്ക റഡ്ഡർല ഉടന പൾത്തേ വർൾഡ് മൊത്തം അർല ഉടന പിസ്തേ. Pisir kelpi perla udan palte.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് ഓഗസ്റ്റ് 12 വേൾഡ് എലിഫന്റ് ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഈ ഒരു ഡേയിൽ നമ്മൾ അവരെ കുറിച്ച് സംസാരിച്ചത് വെറുമൊരു ആഘോഷത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മുടെ എല്ലാം ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങേണ്ട വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്നും, ചെറിയ ഉറുമ്പ് മുതൽ വലിയ ആന വരെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ നമ്മളെ പോലെ തന്നെ സ്വതന്ത്രമായിട്ട് ജീവിക്കാനായിട്ടും അവകാശമുണ്ടെന്നും നമ്മൾ ഓർക്കുക. കാടുകൾ ഇല്ലാതാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇല്ലാതാകുന്നത് അവരുടെ വീട് കൂടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട് ആരെങ്കിലും വന്ന് പൊളിച്ചു മാറ്റിയാൽ നമുക്ക് എത്രത്തോളം സങ്കടവും ദേഷ്യവും വരും എന്നുള്ളത് അതുപോലെ തന്നെയല്ലേ ആ മിണ്ടാ പ്രാണികൾക്കും തോന്നുക. അതുകൊണ്ട് തന്നെയാണ് അവർ പലപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നാട്ടിലേക്ക് ഇറങ്ങി വരാറുള്ളത്. അവരെ വെറുക്കാനായിട്ടും ഉപദ്രവിക്കാനും അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, മറിച്ച് അവരുടെ നിസ്സഹായത മനസ്സിലാക്കാനായിട്ടും അവരെ സ്നേഹിക്കാനുമാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ായിട്ട് കാടുകൾ പച്ചപ്പടിഞ്ഞ കാടുകളായിട്ട് തന്നെ നിലനിൽക്കാനായിട്ട് ആനകളെ സംരക്ഷിച്ചേ മതിയാകും. വരും തലമുറയ്ക്ക്, അതായത് നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ഈ ഗജവീരന്മാരെ പുസ്തകങ്ങളിലും ചിത്രങ്ങളിലും കഥകളിലും മാത്രം കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുക. ഓരോ ആനയും പ്രകൃതിയുടെ ഓരോ വലിയ അത്ഭുതമാണ്. അവയുടെ കരുതലും സങ്കടവും സ്നേഹവും എല്ലാം മനുഷ്യരായി നമുക്ക് ഒരുപാട് വലിയ പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. സോ ഇന്നത്തെ ദിവസം ആനകളെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും കടമയായിട്ട് തന്നെ എടുക്കുക. എന്തായാലും ഇന്നത്തെ ലൗഡ് സ്പീക്കർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. അടുത്ത വീക്ക് മറ്റൊരു വിഷയവും വിശേഷവുമായ ലൗഡ് സ്പീക്കറിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നത് വരെ ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.
2: പിടിയാനാ ഞാൻ

good afternoon. Welcome to Austria Premier League with me, RJ Sultana, on Austria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ കിടലും ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനും ഞാനിതാ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ലൗഡ് സ്പീക്കർ കേട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, യെസ് ഇന്ന് എലിഫന്റ് ഡേ ആണ്. യെസ്, വേൾഡ് എലിഫന്റ് ഡേ ആണല്ലേ. ഇന്ന് ഓഗസ്റ്റ് 12 കാടിന്റെയും നാടിന്റെയും ഒരുപോലെയുള്ള ഐശ്വര്യമായ നമ്മുടെ ആനക്കൂട്ടന്മാരുടെ ദിവസമാണല്ലേ. അതായത് ലോക ആന ദിനമാണിന്ന്. കൂറ്റൻ ശരീരവും പാവ മനസ്സുമുള്ള ഈ വമ്പന്മാരെ സ്നേഹത്തോടെ ഓർക്കാനും സംരക്ഷിക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രത്യേക ദിനമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വേൾഡ് എലിഫന്റ് ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ടിരുന്നോളൂ. അപ്പോൾ ഉത്തരങ്ങൾ പറയാനായി വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0944 2919 0909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ആൻസേഴ്സ് അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9529064909 0952669409. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്കാ റിയൽ എസ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ എപിൽ ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി വേലയില്ല പട്ടുധാരി.

0: ஆணியே புடுங்க வேணாம்.
1: ஓகே
2: நாடினொப்பம் நாட்டார்க்கொப்பம்.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ബിമസ്
7: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ബിമസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ബിമസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Eda padangandu international level. Ennal international shopping inde karyamana enikku parayanullathu.
5: Ee onam swayam varakkum international aanu.
6: Ona purchase nadathunavaril ninnum thirinjedukkappedunna bhagyashaligalaya 30 couples ne kaathirikkunnu international tripinulla suvarna avasaram. Koodade niravadhi samaranangalum.
7: Aagosham charaka.
5: Swayamvara Sales, Archinal Parkala, Kottarakara. Koodade Keralathil udaneelam.
8: Yes, we are back on Ashreya Premier League with me, RJ Sultana, on Ashreya FM 90, Nadinoppam, Nattarkoppam. Studio clock ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു, കൃത്യം 15 മിനിറ്റ് ആയിരിക്കാണ്. അപ്പൊ നമ്മുടെ ലിസണേഴ്സ് എല്ലാവരും ഇന്നത്തെ ചോദ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും. അപ്പൊ എന്തായാലും ഇനിയും വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ഫേസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായാലും ആനപ്രേമികൾക്ക് വളരെ ഈസി ആയിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. സോ ദ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ആനകളുടെ ശരാശരി ആയുസ് എത്ര വർഷമാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ആനകളുടെ ശരാശരി ആയുസ് എത്ര വർഷമാണ്? അപ്പൊ എല്ലാവരുടെ മനസ്സിലോട്ട് ഉത്തരവൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരം അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0974-2991-909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490-90-0952-6649-90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ ഓഗസ്റ്റ് 15 രാവിലെ 11 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജ്വല്ലേഴ്സ്, ആരോ ജംഗ്ഷൻ, അഞ്ചൽ.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
3: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം. ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Asriya Premierly.
4: Yes, we are back on Asriya Premier League with me, RJ Sultana, on Asriya FM 90, Nadinuppam, Nattarkoppam. Appa nammal breakinu munpu oru question okke chodichittayirunnu poyirunnathu. Chodicha chodyam idayirunnu, aanakalude sharashari aayus etra varshamaanu ennathayirunnu chodicha chodyam. Namukku ippol thanne oru paar answers WhatsAppil vannittundu, pakshe cheriyoru prashnam undu. Nammude listener ivide answer parayanayittu wait cheythu nikkaanu. Namukku aaraanu nokkam. Hello. ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കാണ് കേട്ടോ. ഈ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചും നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഐശ്വര്യയാണ്. ഐശ്വര്യ മെസ്സേജ് അയച്ചിരിക്കുന്നത് 60 മുതൽ 70 വർഷം വരെ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് അർച്ചന, പൂജ ചേച്ചി ആൻഡ് മണികണ്ഠൻ ചേട്ടൻ എന്നിവർ ഒരേ ഉത്തരം തന്നെയാണ് അയച്ചിരിക്കുന്നത്. 60 മുതൽ 70 വർഷം വരെ എന്നാണ് ഉത്തരം അറിയിച്ചിരിക്കുന്നത്. ആൻഡ് സന്ധ്യ ചേച്ചി, സഹദേവൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു 65 മുതൽ 70 വർഷം വരെ എന്ന് തന്നെയാണ്. ആൻഡ് പ്രവീൺ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ആനകളുടെ ശരാശരി ആയുസ് ഏകദേശം 60 മുതൽ 70 വർഷം വരെയാണ് എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു 70 വർഷം എന്ന് മാത്രമാണ്. ആൻഡ് മജീദ് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു 60 മുതൽ 70 വർഷം വരെ എന്നാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി ഷിബു ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു 15 വർഷം എന്നാണ് കേട്ടോ. അപ്പൊ കുറെ ആളുകൾക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷെ ദ റൈറ്റ് ആൻസർ, ഈ സാധനങ്ങളുടെ ശരാശരി ആയുസ് 60 മുതൽ 70 വർഷം വരെയാണ് കേട്ടോ. തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട. നമുക്ക് ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. യെസ്, ആനകളുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 60 മുതൽ 70 വർഷം വരെയാണ്. ഏഷ്യൻ ആനകൾക്ക് സാധാരണയായി 60 വർഷവും ആഫ്രിക്കൻ ആനകൾക്ക് 70 വർഷം വരെയാണ് ആയുർദൈർഘ്യം കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള സംസ്ഥാനം ഏതാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള സംസ്ഥാനം ഏതാണ്? അപ്പൊ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരവൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474291900. 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490900. 9526490900.

0: ഈ ഓണം ആശ്രയ എഫ്എം 90 കേട്ടോണം പാട്ടോണം വൈബോണം. ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9958731155.
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
6: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ബീമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സെയിൽസ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനു ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
3: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
7: ദിയ ട്രേഡിംഗ് കമ്പനി, മീനൂർ ജംഗ്ഷൻ.
3: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ഫ്രോസൺ ചിക്കൻ, ഡ്രം സ്റ്റിക്ക് ചിക്കൻ, ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്ട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
8: Yes, we are back on Austria Premier League with me, RJ Sultana. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള സംസ്ഥാനം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അതിന് മുന്നായി ഒരു കോളർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
9: ഹലോ
8: ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? ഹലോ, കേൾക്കാമോ? ആരാ സംസാരിക്കുന്നേ?
9: എന്റെ പേര് ഇശാന്തേവ് ആണ്.
8: ഇശാന്തേവ് എവിടെ നിന്നാ വിളിക്കുന്നേ?
9: പട്ടാരി.
8: പട്ടാരി നിന്നാണ് വിളിക്കുന്നത്. ചായയൊക്കെ കുടിച്ചോ? വീട്ടിലാരൊക്കെ ഉണ്ട്?
9: വീട്ടിൽ അമ്മ, അച്ഛനും.
8: ഓക്കേ, അപ്പൊ ഇശാന്തേവ് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
9: ഞാൻ 8.
8: 8-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നോ?
9: ഇന്ന് അവധിയായിരുന്നു.
8: ഇന്ന് അവധിയായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ഇഷാൻ ചോദ്യമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഉത്തരം പറയാൻ വേണ്ടി വിളിച്ചല്ലേ? എങ്കി പറഞ്ഞോളൂ.
9: കർണാടക.
8: ഉറപ്പിക്കാവോ? ഉറപ്പിക്കാം. കൺഫേമാ? എങ്കി കൺഫേം ആയിക്കോളൂ. കൺഗ്രാചുലേഷൻ, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഇഷാൻ, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ വിളിച്ചത് ഇശാന്തേവ് ആണ്. ഇശാന്തേവ് പറഞ്ഞിരിക്കുന്ന ഉത്തരം കർണാടകയിൽ നിന്നാണ്. കർണാടക റൈറ്റ് ആൻസർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതേ സെയിം ഉത്തരം പറഞ്ഞുകൊണ്ട് ഒരുപാട് മെസ്സേജസ് നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്ധ്യ ചേച്ചിയാണ്. സന്ധ്യ ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, കർണാടക എന്നാണ്. ആൻഡ് അർച്ചന, മണികണ്ഠൻ, ചേടൻ, പൂജ ചേച്ചി, സുശീല ചേച്ചി, ലിനി ചേച്ചി, ഐശ്വര്യ ആൻഡ് അനുഗ്രഹ പ്രസാദ് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കർണാടക എന്ന് തന്നെയാണ്. ആൻഡ് ആദവ്, സംഗീത ചേച്ചി, ശിവദർശൻ ആൻഡ് ജ്യോതിർ ശിവ ആൻഡ് ബ്രിസ്വാന, പ്രവീൺ ചേടൻ, മജീദ് ചേടൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കർണാടക എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് കർണാടക തന്നെയാണ് കേട്ടോ. അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആനകളുള്ള സംസ്ഥാനം കർണാടക തന്നെയാണ്. ഇവിടെ ഏകദേശം 6,000-ൽ അധികം ആനകളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ഇന്ത്യയിൽ ആനകൾക്ക് മാത്രമായി ഒരു പ്രത്യേക ആശുപത്രി നിലവിലുള്ളത് എവിടെയാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ഇന്ത്യയിൽ ആനകൾക്ക് മാത്രമായി ഒരു പ്രത്യേക ആശുപത്രി നിലവിലുള്ളത് എവിടെയാണ്? അപ്പൊ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരമൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474-219-0-0-4-7-4-2-9-1 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9526-6690-90.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
3: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
3: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
0: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ്, കലേപുരം.
4: യോ ബോയ്സ്, ഐ ആം സിംഗിംഗ് സോങ്. Soup song. Flop.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
3: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മെയിൻ റോഡ് ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 rupees.
4: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മീയന്നൂർ ജംഗ്ഷൻ.
3: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
5: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
3: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
5: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
4: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ്, കലേപുരം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

Yes, we are back on Austria Premier League with me, RJ Sultana, Studio Glock. ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നതും ഉത്തരങ്ങൾ കേൾക്കാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിൽ ആനകൾക്ക് മാത്രമായി ഒരു പ്രത്യേക ആശുപത്രി നിലവിലുള്ളത് എവിടെയാണ് എന്നതായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്ധി ചേച്ചിയാണ്. സന്ധി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശ് എന്നാണ്. ആൻഡ് പൂജ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ചൂർമുള വില്ലേജ് മധുര ഡിസ്ട്രിക്ട് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് ലിനി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശ് എന്ന് തന്നെയാണ്. ആൻഡ് മണികണ്ഠൻ ചേട്ടനും ഇതേ സെയിം ആൻസർ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് ആദവ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മധുര, ആദിത്യൻ, ഷിബു, കണ്ണനല്ലൂർ എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് സുശീല ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശിലെ ഫറ ബ്ലോക്കിലാണ് എന്ന് പറഞ്ഞാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മധുര UP എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് അർച്ചന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മധുര ഉത്തർപ്രദേശ് എന്ന് തന്നെയാണ്. ആൻഡ് രമ്യ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശിലെ ഫറ എന്ന് പറഞ്ഞാണ് ഉത്തരം അറിയിച്ചിരിക്കുന്നത്. പ്രവീൺ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ആന ആശുപത്രി ഉത്തർപ്രദേശിലെ മധുരയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രസാദ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശിലെ മധുരയിലെ ഫറ എന്ന സ്ഥലം എന്ന് ആണ് എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് ശ്രീജിത്ത് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു SOS എലിഫന്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് മജീദ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വൈൽഡ് ലൈഫ് SOS എലിഫന്റ് ഹോസ്പിറ്റൽ ലൊക്കേറ്റഡ് ഇൻ മധുര ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് സംഗീത ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വൈൽഡ് ലൈഫ് SOS എലിഫന്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അദ്വൈത് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ദ ആൻസർ ഈസ് വൈൽഡ് ലൈഫ് SOS എലിഫന്റ് ഹോസ്പിറ്റൽ ലൊക്കേറ്റഡ് ഇൻ ചൂർമുറ വില്ലേജ് നിയർ മധുര ഉത്തർപ്രദേശ് ഓപ്പൺഡ് ഇൻ നവംബർ 2018 എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി അനഘ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശിലെ മധുര എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഇതാണ്, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ആന ആശുപത്രി ഉത്തർപ്രദേശിലെ മധുര ജില്ലയിലെ ഫറ ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്നു. അതായത് പ്രമുഖ സന്നദ്ധ സംഘടനയായിട്ടുള്ള വൈൽഡ് ലൈഫ് SOS ഉത്തർപ്രദേശ് വനം വകുപ്പുമായി സഹകരിച്ചാണ് ഈ പ്രത്യേക ആശുപത്രി സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഫറ തന്നെയാണ് കേട്ടോ. അതായത് വൈൽഡ് ലൈഫ് SOSമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ആശുപത്രി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാജുലേഷൻ പറയുകയാണ്. തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്കൊരു നല്ലൊരു കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള വന്യജീവി സങ്കേതം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള വന്യജീവി സങ്കേതം ഏതാണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരവൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474291090 0474219909 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ് 9526649909. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: I'm out of here.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട്
2: 9445
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
5: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലയപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
4: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
5: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ്, കലയപുരം.
6: Yes, we are back on Astrea Premier League with me, RJ Sultana. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള വന്യജീവി സങ്കേതം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. അതിനു മുന്നായി ഒരു കോളർ ഉത്തരം പറയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
7: ഹലോ
6: ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? ജ്യോതിർഷിവ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. വീട്ടിലെല്ലാവർക്കും സുഖാണോ? തിരക്കിന്ന് പറയണോ കേട്ടോ. അതൊക്കെ പോട്ടെ, ചായ കുടിച്ചോ. ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ? ഓക്കെ. ഹലോ
7: ഹലോ.
6: ഓക്കെ, അപ്പൊ ഉത്തരം ചോദ്യം കേട്ടായിരുന്നോ? അപ്പൊ ഉത്തരം പറയാൻ റെഡി ആയിട്ട് നിൽക്കുവാണെന്ന് പ്രതീക്ഷിക്കുന്നു, എങ്കിൽ പറഞ്ഞോളൂ. പെരിയാർ. ഉറപ്പിക്കാവോ? കൺഫേം ആണ്? ഓക്കെ, എങ്കി ഉറപ്പിച്ചോളൂ, പെരിയാർ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഇത്തവണ ആരാ പറഞ്ഞു തന്നത്? ഇത്തവണ ആരാണ് ഉത്തരം പറഞ്ഞു തന്നത്? ഓക്കെ, അമ്മയാണ് ഇത്തവണ പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, അമ്മയെടുത്ത് പറഞ്ഞോളൂ ശരി ഉത്തരവാണ്. അപ്പൊ കൺഗ്രാജുലേഷൻ ജ്യോതിർഷിവ, ഇനിയും വിളിക്കണോ കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ ഇപ്പൊ നമ്മളെ വിളിച്ചത് ജ്യോതിർഷിവ ആണ്. ജ്യോതിർഷിവ പറഞ്ഞിരിക്കുന്ന ഉത്തരം പെരിയാർ എന്ന് തന്നെയാണ്, റൈറ്റ് ആൻസർ ആണ്. ആൻഡ് ഓൾസോ നമുക്ക് ഒരുപാട് മെസ്സേജസ് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് ഇരിക്കുന്നത് സന്ധി ചേച്ചിയാണ്. ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് വയനാട് വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞാണ് മെസ്സേജ് ഇരിക്കുന്നത്. ആൻഡ് അർച്ച

ഏതാണ്? അപ്പൊ ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, വെള്ളാനകളുടെ നാട് അഥവാ ലാൻഡ് ഓഫ് വൈറ്റ് എലിഫന്റ്സ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരമൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0744291909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9564909059266409090. So keep on listening to Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വായ്പോണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.
3: Cheta, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബീമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
10: Yes, we are back on Astrea Premier League with me, RJ Sultana, on Astrea FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങനെ ഇതാ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, വെള്ളാനകളുടെ നാട് അഥവാ ലാൻഡ് ഓഫ് വൈറ്റ് എലിഫന്റ്സ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് നമ്മുടെ ഉത്തരം പറയാനായിട്ട് ഇവിടെ ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഓക്കെ, രാംജി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിട്ടിരിക്കാണ്. ചായയൊക്കെ കുടിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ്. ഓക്കെ, അവിടെ മഴയൊക്കെ ഉണ്ടോ? മഴയൊന്നും ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇന്ന് ഉത്തരം പറയാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുമല്ലേ? എങ്കിൽ പറഞ്ഞോളൂ. തായ്ലാന്റ് ഉറപ്പിക്കാവോ?
11: ഉറപ്പിക്കില്ല, അതിന്റെ അപ്പുറത്ത് കംബോഡിയ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്.
10: ഓക്കെ,
11: അവിടെ ആങ്കർവാട്ട് എന്ന് പറഞ്ഞ അതിപ്രശസ്തമായ ഒരു ബുദ്ധക്ഷേത്രമുണ്ട്.
10: ഓക്കെ,
11: ഞാൻ അവിടെ വരെ പോയിട്ടുള്ള ആളാ.
10: അപ്പൊ ഉറപ്പിക്കാം.
11: ഉറപ്പിക്കാം
10: എങ്കിൽ ഉറപ്പിച്ചോളൂ. റൈറ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ റാംജി ചേട്ടനാണ് വിളിച്ചിരുന്നത്. ചേട്ടൻ ഉത്തരം പറഞ്ഞിരിക്കുന്നത് തായ്ലാന്റ് എന്നാണ്. തായ്ലാന്റ് റൈറ്റ് ആൻസർ ആണ്. നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, സന്ധ്യ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് തായ്ലാന്റ് എന്നാണ്. സുശീല ചേച്ചി, സഹദേവൻ ചേടൻ, പ്രസാന്ത് ചേട്ടൻ, ശ്യാം ചേടൻ, മണികണ്ഠൻ ചേട്ടൻ, നന്ദന, സുനിൽ, സുമ ചേച്ചി ആൻഡ് ഐശ്വര്യ ആൻഡ് അനുഗ്രഹ, സുനി ചേട്ടൻ എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് തായ്ലാന്റ് എന്ന് തന്നെയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനലായി ജ്യോതിർഷിവ മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് തായ്ലാന്റ് എന്ന് തന്നെയാണ്. അപ്പൊ റൈറ്റ് ആൻസർ തായ്ലാന്റ് ആണ് ഓൾറെഡി പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് നമുക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ആനകളുടെ പൂർവികർ എന്നറിയപ്പെടുന്ന മഞ്ഞ യുഗത്തിൽ ജീവിച്ചിരുന്ന വംശനാശം സംഭവിച്ച ജീവി ഏതാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ആനകളുടെ പൂർവികർ എന്നറിയപ്പെടുന്ന മഞ്ഞ യുഗത്തിൽ ജീവിച്ചിരുന്ന വംശനാശം സംഭവിച്ച ജീവി ഏതാണ്? അപ്പോൾ എല്ലാവരെയും മനസ്സിലോട്ട് ഉത്തരവൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474 2910947 4792919 0 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9562 6649 0 9 5 2 6 9 0

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആറുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
1: റോസ് ചിക്കൻ, ഡ്രം സ്റ്റിക്ക, ചിക്കൻ ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറിക്കട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഒന്ന് മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോന്ന്? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനോ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെന്തിന് ടെൻഷൻ?
5: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
3: ദിയാ ട്രേഡിംഗ് കമ്പനി, മീനോ ജംഗ്ഷൻ.
5: ഏവർക്കും ദിയാ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം. ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
1: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മെയിൻ റോഡ് ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
3: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മീയന്നൂർ ജംഗ്ഷൻ.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, കൃത്യം 52 മിനിറ്റ് ആയിരിക്കുകയാണ്. അതായത് നമുക്ക് ഇന്നത്തെ AP ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ആനകളുടെ പൂർവികർ എന്നറിയപ്പെടുന്ന മഞ്ഞ യുഗത്തിൽ ജീവിച്ചിരുന്ന വംശനാശം സംഭവിച്ച ജീവി ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമ്മുടെ ഇവിടെ ഉത്തരം പറയാനായിട്ട് ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പായി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പായി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസാണ് ആൻസർ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് പൂജയാണ്. പൂജ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് മാമൂത് എന്നാണ്. ആൻഡ് ജ്യോതിർഷിവ, അർച്ചന, നന്ദന ആൻഡ് സഹദേവൻ ചേട്ടൻ, സുമ ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മാമൂത് എന്ന് തന്നെയാണ്. മോളി ചേച്ചി ആൻഡ് അനക, ശ്യാം ചേട്ടൻ എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മാമൂത് എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി സംഗീത ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മാമൂത് എന്ന് തന്നെയാണ്. അപ്പോൾ റൈറ്റ് ആൻസർ ഇത് തന്നെയാണ്. അപ്പോൾ മെസ്സേജ് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാജുലേഷൻ പറയുകയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇന്നത്തെ AP ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓസ്ട്രിയ പ്രീമിയർ ലീഗിൻ്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ശരി ഉത്തരങ്ങൾ പറഞ്ഞ് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങൾ പോവാം. സോ ലൈവിൻ്റെ ടൈമിൽ റീജോയിൻ ചെയ്ത് ഉത്തരങ്ങൾ പറയാനോ ഒന്നും ആരും മടിക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: Kelly Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Arunile, Nammude Odanavattam Pulse Speciality Clinicil, Ini Mudal, Thingal Budhan, Sheni Divasangalil, Vaikittu 6 Mani Mudal, Pediatrician Dr. Priya Molpiyude Sevanam Labhyamanu. Oppam Ella Vyazhazhchayum Vaikunneram 5 Mani Mudal, ENT Specialist Dr. Dinani Mohan S. Inde Sevanavum Undayirikkunnathanu. Pulse Speciality Clinic, Odanavattam. Kettidam Paniyan, Ningalkku Enthanu Ithra Tension?
2: Permit Plan Mudal, Nirmanam Vare, Ella Karyangalum Adipoliyakkan.
1: 37 Varshathe Pravarthi പരിചയമുള്ള ജെഎം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ
2: ജെഎം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് കോൺടാക്ട് 9447717171
3: മിക്സർ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ് സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട സാരഥിയുടെ പ്രീമിയം മിക്സർ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മിക്സർ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മിക്സർ സർവീസ് സെന്റർ MC റോഡ് ലോവർ കരിക്കം കൊട്ടാരക്കര
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോണുകൾ ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ് കോൺവെന്റ് ജംഗ്ഷൻ കൊല്ലം

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഓ ക്ലോക്ക്.

0: ചുറ്റും വെള്ളമാണെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാത്ത അവസ്ഥ. ജീവജലത്തിനായി ജീവിതത്തിന്റെ നല്ലൊരു പങ്കും പൈപ്പിൻ ചുവട്ടിൽ കാത്തിരുന്ന് തീർക്കുന്നൊരു നാട്. ഡൊമിനിക് ഡി സിൽവ സംവിധാനം ചെയ്ത് 2017 റിലീസായ പൈപ്പിൻ ചുവട്ടിലെ പ്രണയം എന്ന സിനിമ പറയുന്നത് പണ്ടാരത്തുരുത്തിന്റെ കഥയാണ്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വെൽക്കം ടു ദ ബ്യൂട്ടിഫുൾ സെഗ്മെന്റ് ഓഫ് ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനാമിക.
1: ഈ വെള്ളമില്ലാത്ത നാട്ടിൽ കിടന്ന് എന്ത് ഭ്രമിക്കാനാണ് ഇവൻ?
2: എട്ടു അടി
1: ആ കെട്ടിയിട്ട് എന്തർക്കാന്?
0: നൂറോളം കുടുംബങ്ങളാണ് പണ്ടാരത്തുരുത്തിലെ താമസക്കാർ. വെള്ളമില്ലായ്മ ദുരിതങ്ങളും ദാരിദ്ര്യവും മാത്രം സമ്മാനിക്കുമ്പോഴും ഉള്ള നിറയെ സ്നേഹമുള്ളവരാണ് ഇവിടുത്തുകാർ. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി പരിമിതികൾക്കിടയിലെ ജീവിതം ആഘോഷമാക്കുന്നവർ. അവരുടെ കഥയാണ് പൈപ്പിൻ ചുവട്ടിലെ പ്രണയം.
3: അമ്മൂമ്മേ
4: പിന്നെ ചേട്ടൻ പാട് പാട്ട്
5: ഒന്ന് ഉറക്കെ പാട്, കൊതുവൊക്കെ പറന്നു
6: പോട്ടങ്ങണ്ടെങ്കിൽ അക്കരയിൽ നിന്ന് വലിയ വെള്ളട്ടാങ് കൊണ്ടുവരായിരുന്നു.
7: എടാ നീ വേഗം വരുന്നുണ്ടോടാ, എനിക്ക് വിശക്കുന്നത്.
0: ലവകുശയ്ക്ക് ശേഷം നീരജ് മാധവ് നായകനായി വന്ന ചിത്രമായിരുന്നു പൈപ്പിൻ ചുവട്ടിലെ പ്രണയം. ഇവിടെ പണ്ടാരത്തുരുത്ത് എന്നറിയപ്പെടുന്ന ഒരു തുരുത്തിനെ പശ്ചാത്തലമാക്കി നവാഗതനായ ഡൊമിനിക് ഡി സിൽവ തമാശയും പ്രണയവുമൊക്കെ പറയുമ്പോഴും ഈ ചിത്രത്തിലൂടെ ശക്തമായി വിരൽ ചൂണ്ടുന്നത് ജലദൗർബല്യത സാധാരണക്കാരന്റെ ജീവിതത്തിൽ തീർക്കുന്ന ദുരിതങ്ങളിലേക്കാണ്. ചിത്രം പറഞ്ഞുവെക്കുന്നത് അത്ര കണ്ട് നിസാരമായ പ്രശ്നങ്ങളല്ല. പണ്ടാരത്തുരുത്തിലെ ജനങ്ങൾക്കിടയിൽ പിണക്കങ്ങളും സങ്കടങ്ങളും കൂടിച്ചേരലുകളുമുണ്ട്. പൈപ്പിന് ചുവട്ടിലെ കാത്തിരിപ്പുകളുണ്ട്, അവിടെ പ്രണയങ്ങൾ പോലും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇതേ പണ്ടാരത്തുരുത്തിലുള്ളവർക്ക് നേരിടേണ്ടി വരുന്നത് നിരവധി പ്രശ്നങ്ങളാണ്. ജലക്ഷാമം അനുഭവിക്കേണ്ടി വരുന്നുവെന്ന നിലയിൽ ആ പ്രശ്നങ്ങൾ കാലിക പ്രസക്തവുമാണ്. നൂറോളം കുടുംബങ്ങളാണ് ഇവിടുത്തെ താമസക്കാർ. ജലക്ഷാമവും ദുരിതങ്ങളും ഇല്ലായ്മകളും മാത്രം അനുഭവിക്കപ്പെടാൻ വിധിക്കപ്പെടുമ്പോഴും ഉള്ളറിഞ്ഞ് സ്നേഹിക്കാൻ സാധിക്കുന്ന സ്നേഹം മാത്രം നൽകാൻ കഴിയുന്നവരാണ് ഇവിടെയുള്ളത്. ജോലിക്കും വിദ്യാഭ്യാസത്തിനും സമ്പത്തിനും അപ്പുറത്തോട്ട് കുടിവെള്ളം മുടങ്ങാതെ കിട്ടുന്ന ഒരു നാടെന്ന സ്വപ്നത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രം ഇവിടുത്തെ അച്ഛനമ്മമാർ പെൺമക്കളെ തുരുത്തിനു പുറത്ത് കല്യാണം കഴിച്ചയക്കാനാണ് ആഗ്രഹിക്കുന്നത്. തിരിച്ചതുപോലെ തുരുത്തിലെ ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഇതിനിടയിലാണ് ഒരേ തുരുത്തിലെ താമസക്കാരായ ഗോവിന്ദൻ കുട്ടിയും ടീനയും പ്രണയത്തിലാകുന്നത്. വ്യത്യസ്തമായ മതസ്ഥരായ അവരെ ഒന്നിപ്പിക്കുവാൻ അവിടെ തടസ്സപ്പെടുത്തുന്നത് മതമല്ല. വിവാഹാനന്തരവും വെള്ളം കിട്ടാതെ പൈപ്പിൻ ചുവട്ടിൽ തന്നെ കുടുംബമായിട്ട് നിന്ന് നരകിക്കേണ്ടി വരുമല്ലോ എന്ന ചിന്തയാണ്. കഥാഗതിയിൽ ഒരിടത്ത് വെച്ച് ഇതേ ജലത്തിന്റെ പേരിൽ ഒരു ജീവൻ വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ആവശ്യാനുസരണം അവിടുത്തുകാർ വ്യത്യസ്ത സമരമാർഗങ്ങൾ സ്വീകരിക്കുന്നത്. അത് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നതോടെ പൈപ്പിൻ ചുവട്ടിലെ പ്രണയം വിജയിക്കുന്നു. തമാശയും പ്രണയവുമൊക്കെ വന്നു പോകുമ്പോഴും ജലദൗർബല്യത സാധാരണക്കാരന്റെ ജീവിതത്തിൽ തീർക്കുന്ന ദുരിതത്തിലേക്ക് ശക്തമായി വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു ഈ സിനിമ. പൈപ്പിൻ ചുവട്ടിലെ പ്രണയം എന്ന തമാശ പേരാണ് സിനിമയ്ക്കുള്ളതെങ്കിലും ചിത്രം പറഞ്ഞു പോകുന്ന കഥയ്ക്ക്

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ഈ ഓണം ആശ്രയ എഫ്എം 90 കേട്ടോണം പാട്ടോണം വൈബോണം. ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
0: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: Pere Pardens Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ബോഡി.
1: ഗോമൂട്ടി എന്ന ഗോവിന്ദൻ കുട്ടിയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം. ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത് നീരജ് മാധവാണ്. ഗോവൂട്ടിയുടെ പ്രണയിനി ടെസ്സയായി റീബ മൊണീക്ക ജോൺ എത്തുന്നു. ഗോവൂട്ടിയുടെയും സുഹൃത്തുക്കളുടെയും ജീവിതത്തിലൂടെയാണ് പൈപ്പിൻ ചുവട്ടിലെ പ്രണയം കഥ പറയുന്നത്.
2: ഒരു ഗ്ലാസ് എടുത്തിട്ടൊന്നേ.